0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും.

0: അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായമായ സൂറത്ത് ഖസസിലെ 60 മുതൽ 75.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുക്കിയ തൻസീൽ പ്രോഗ്രാമിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 1 മുതൽ 157 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം ചെയ്യുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 1 മുതൽ 157 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന പാരായണ പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം പഠിക്കുന്നത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഇനി സൂറത്തുൽ മുസമ്മിലെ അവസാനത്തെ ആയത്താണ്. അവസാനത്തെ ആയത്ത് 3, 4, 7 വരിയുണ്ട്. അറ്റാത്ത് 20-ാം ആയത്ത് ദീർഘമായ ആയത്താണ്. നമുക്ക് നോക്കാം. ഇന്ന റബ്ബക്ക, ഇന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കണം. യഅലമു അന്നക, നൂന് മുശദ്ദദ വീണ്ടും മണിക്കണം. തഖൂമു അദ്നാ മിൻസു, നൂൻ സാക്കിന് ശേഷം സ ആണ് ഇഖ്ഫാ. വനിസ്ഫഹു വസൂലുസഹു, അവിടെയൊക്കെ നിസ്ഫഹു ചെറിയ മദ്ദ്, സൂലുസഹു. വത്തോഇഫത്തുൻ മദ്ദ് മുത്തസിൽ. പിന്നെ തെൻവിന് ശേഷം ത്വാഇഫത്തും മിന, തെൻവിന് ശേഷം മീമാണ്. ഇദ്ഗാംബി ഗുന്ന. അല്ലാഹു യഖദ്ദിറു ലൈല വന്നഹാർ, വന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്ക. അലിമ അൻ അല്ലൻ, നൂന് സാക്കിന് ശേഷം ലാമാണ്. ഇദ്ഗാം ബിലാ ഗുന്ന, ഒട്ടും മണിക്കേണ്ട, നൂന് ഉച്ചരിക്കേണ്ടെന്ന് മാത്രം, ലാമ് ഇരട്ടിപ്പിക്കും ചെയ്യുക. പിന്നെ ലൻ തുഹ്സൂഹു ഇഖ്ഫാ ആണ്. ഫതാബ അലൈക്കും, ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആനി. അലിമ അൻസ, നൂന് സാക്കിന് ശേഷം സീനാണ്. ഇദ് ഇഖ്ഫാ മിൻകും, വീണ്ടും ഇഖ്ഫാ മിൻകും മർല, രണ്ട് മീം ഒന്നിച്ച് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ച് ഓത മീമ മുശദ്ദദ പോലെ. വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളിലി, നൂൻ സാക്കിനൊക്കെ ശേഷം ഫ ആണ്. നന്നായിട്ട് മണിക്കുക. ഇഖ്ഫ ആണ്. പിന്നെ ഫളിലില്ല, അവിടെ നിർത്തരുത് എന്ന് ലാം എഴുതിയിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം. വആഖറൂന യുഖാതിലൂന ഫി സബീലില്ല. ഫഖ്റഊ മാ തയസ്സറ മിൻ മിൻ മിൻ, നൂൻ സാക്കിന് ശേഷം ഹ ആണ്, ഒട്ടും മണിക്കേണ്ടതില്ല. وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا قرضا حسنا. تنوين ششم حاء ആണ്. അപ്പോൾ ഇഖ്ലാബ് ഇളഹാർ ഒട്ടും ഉന്നത്ത് വേണ്ടതില്ല. وما تقدموا لأنفسكم, നൂന് സാക്കിന് ശേഷം ഫ ആണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ രണ്ട് മീം ഒന്നിച്ച് വന്നു. അൻഫുസിക്കും മി, രണ്ട് മീം ഒന്നിച്ച് വന്നുകൊണ്ട് മീമ മുശദ്ദദ നന്നായിട്ട് മണിക്ക. മിൻ ഖൈരിൻ ഇലഹാർ തജിദൂഹു ഇൻദല്ലാ, ഇൻദ നൂൻ സാക്കിന് ശേഷം ദാലാണ്, നന്നായിട്ട് മണിക്ക. ഇഖ്ഫാ ഉഹുവ ഖൈറം വ, തൻവിന് ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന അലമാജിറ, അവിടെ നിർത്തേണ്ടതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതെല്ലാം നിർത്താതെ ഊതാണെങ്കിൽ, ചേർത്ത് ഊതാണെങ്കിൽ അജറം വ, തൻവിന് ശേഷം വാവ്, നന്നായിട്ട് മണിക്ക. അസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഇന്നല്ലാ, നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്ക. ഗഫൂറുർ റ, ഇദ്ഗാം ബിലാ ഗുന്ന, തെന്നുവിന് ശേഷം റാ ആണ്.

تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك

0: തജിദൂഹു ഇന്ദല്ലാ നിർത്തുമ്പോൾ ഇന്ദല്ലാഹ് ശ്രദ്ധ വരണം. അങ്ങനെ തജിദൂഹു
1: തജിദൂഹു ഇന്ദല്ലാഹ്.
0: അയ്യോ.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. വഖർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം ഇന്ന് പഠിച്ചത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേർന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ അസ്സുനൈജിയുടെ ശബ്ദം.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ

0: ഭൗതികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മളടുത്തതായി കാതോർക്കുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് മലയാളികൾ സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തു ഖലം 10 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്ന് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
3: വചനം 10. വാക്കർത്ഥം: വലാ തുതിഅ, നീ അനുസരിക്കുകയും ചെയ്യരുത്. കുല്ല ഹല്ലാഫിൻ, അധികമായി സത്യം ചെയ്യുന്ന എല്ലാവരെയും അഥവാ ഒരാളെയും. മഹീൻ, നിന്ദ്യനായ നിസ്സാരനായ.
4: വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ,
3: അധികമായി സത്യം ചെയ്യുന്നവനും നിന്ദ്യനുമായ ഒരാളെയും നീ അനുസരിക്കരുത്. വചനം 11. വാക്കർത്ഥം: ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്നവൻ, കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. മഷാഇൻ, നടക്കുന്നവൻ, ബിനമീം, ഏഷണിയുമായി.
4: ഹമ്മാസിൻ മഷാഇൻ ബിനമീം,
3: കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും. വചനം 12. വാക്കർത്ഥം: മന്നാഇൻ, തടസ്സമുണ്ടാക്കുന്ന അഥവാ മുടക്കം ചെയ്യുന്നവൻ. ലിൽ ഖൈർ, നന്മയെ, നല്ല കാര്യത്തെ. മുഅ്തദിൻ, അതിക്രമി, അതിരുകടന്നവൻ. അസീം, മഹാപാപി. നല്ല കാര്യത്തിന് തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും. വചനം 13. വാക്കർത്ഥം: ഉതുല്ലിൻ, ക്രൂരൻ, ദുഷ്ടൻ. ബഅദദാലിക, അതിനുശേഷം അഥവാ പുറമെ. സനീം, കുപ്രസിദ്ധി നേടിയവൻ. വ്യഭിചാരപുത്രൻ, അന്യകുടുംബത്തോട് ഒട്ടിച്ചേർന്നവൻ.
4: ഉതുല്ലിൻ ബഅദദാലിക സനീം,
3: അതിനു പുറമെ ക്രൂരനും ദുഷ്കീർത്തി നേടിയവനും അഥവാ ശരിയായ പിതാവില്ലാത്തവനും. വചനം 14. വാക്കർത്ഥം: അങ്കാന, അവൻ ആയതിനാൽ. ദാ മാലിൻ, ധനമുള്ളവൻ. വബനീൻ, മക്കളും അഥവാ പുത്രന്മാരും.
4: അങ്കാന ദാ മാലിൻ വബനീൻ,
3: അതെ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ. വചനം 15. വാക്കർത്ഥം: ഇദാ തുത്ല, ഓതിക്കൊടുക്കപ്പെടുന്നതായാൽ. അലൈഹി, അവന്. ആയാതുന, നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ഖാല, അവൻ പറയും. അസാത്വീർ, പുരാണങ്ങൾ, പഴങ്കഥകൾ. അൽ ഔവലീൻ, പൂർവികന്മാരുടെ.
4: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാത്വീറുൽ ഔവലീൻ,
3: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ വേദലക്ഷ്യങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ പുരാണകഥകളാണ് അവ എന്ന്. വചനം 16. വാക്കർത്ഥം: സനസിമുഹു, വഴിയെ അടുത്ത് നാം അവന് അടയാളം വെക്കും. അലൽ ഹുർത്തൂം, തുമ്പിക്കൈക്ക് അഥവാ മൂക്കിന്.
4: സനസിമുഹു അലൽ ഹുർത്തൂം,
3: വഴിയെ അവന് നാം ആ തുമ്പിക്കൈക്ക് അഥവാ നീണ്ട മൂക്കിന് അടയാളം വെച്ചേക്കും. വചനം 10 മുതൽ 16 വരെ വിശദീകരണം. അങ്കാനദ മാലിൻ വബനീൻ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ എന്ന വാക്യം ഏതിന് കാരണമായിട്ടാണ് നിലക്കൊള്ളുന്നതെന്ന് പരിശോധിക്കുമ്പോൾ അത് 2-3 പ്രകാരത്തിലാകുവാൻ സാധ്യത കാണാം. 1. 10-ാം വചനത്തിലെ ലാ തുത്യ, നീ അനുസരിക്കരുത് എന്ന നിരോധക്രിയയുമായി ബന്ധപ്പെട്ടതാവാം. മേൽ പ്രസ്താവിച്ച ദുർഗുണങ്ങളുള്ളവർ സ്വത്തും മക്കളും അധികമുള്ളവരാണെന്ന് വെച്ച് അവരെ അനുസരിച്ചു പോകരുത് എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം.

ഇതാണ് കൂടുതൽ വ്യക്തമായി തോന്നുന്നത്. രണ്ട്, മേൽക്കണ്ട ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടായിത്തീരുവാനുള്ള കാരണമാവാം. അതായത്, ഇത്രയും നികൃഷ്ടമായ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകുവാൻ കാരണം അവർക്ക് കുറേ സ്വത്തും മക്കളും ഉണ്ടെന്നുള്ളതാണ്. മൂന്ന്, 15 വചനത്തിലെ ഖാല, അവൻ പറയും എന്ന ക്രിയയുമായി ബന്ധപ്പെട്ടതുമാവാം. ചിലർ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേദവാക്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അത് പഴഞ്ചൻ വർത്തമാനമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു തള്ളുവാൻ കാരണം അവർക്ക് ധനവും മക്കളും ഉണ്ടെന്നുള്ളതാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജവും പഴഞ്ചനുമാക്കി തള്ളുന്ന ദുഷ്ടന്മാരുടെ 8-9 സ്വഭാവങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തുകാട്ടിയിരിക്കുന്നത്. അവയിലേതെങ്കിലും ഒന്നു മാത്രം ഒരാളിൽ ഉണ്ടായാൽ തന്നെ അതവനെ അങ്ങേയറ്റം ദുഷിപ്പിക്കുവാൻ പോരുന്നതാണെന്ന് കാണാം. എന്നിരിക്കെ എല്ലാം കൂടി ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം അവൻ പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപിയാണെങ്കിലും യഥാർത്ഥത്തിൽ പൈശാചിക സ്വഭാവിയായിരിക്കും. അവൻ നന്നായിത്തീരുമെന്നുള്ള പ്രതീക്ഷക്ക് പിന്നെ അവകാശമില്ല. മാത്രമല്ല, അവനുമായി സഹവാസബന്ധം പുലർത്തുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ചെയ്യും. സ്ഥാനത്തും അസ്ഥാനത്തും സത്യം ചെയ്യുന്ന പതിവ് കളവു പറയുന്നവരുടെ ലക്ഷണമാകുന്നു. നേരായ കാര്യത്തിൽ പോലും അത്യാവശ്യഘട്ടത്തിലല്ലാതെ സത്യം ചെയ്യുന്നത് നന്നല്ല. അധികമായി സത്യം ചെയ്യാൻ മുതിരുന്നവരുടെ ഉദ്ദേശ്യം തങ്ങൾ പറയുന്ന കാര്യം ശ്രോതാവിനെക്കൊണ്ട് വിശ്വസിപ്പിക്കലായിരിക്കുമല്ലോ. തങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് വിശ്വാസമില്ലെന്ന് അവർക്കു തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. തുടർന്നു പറഞ്ഞിട്ടുള്ള ദുർഗുണങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം കാണുന്നില്ല. അതിനു പുറമെ കുപ്രസിദ്ധി നേടിയവനും ബഅദദാലിക സനീം എന്നുള്ള അവസാനത്തെ വിശേഷണം മേൽപ്പറഞ്ഞ എല്ലാ ദുർഗുണങ്ങൾക്കും മകുടം ചാർത്തുന്ന ഒന്നത്രേ. ഇബ്നു കസീർ റഹിമഹുള്ള പ്രസ്താവിക്കുന്നതുപോലെ, സനീം എന്ന വാക്കിൻ്റെ അർത്ഥം നീചത്വത്തിൽ കുപ്രസിദ്ധി നേടിയവൻ എന്നാണെങ്കിലും വ്യഭിചാരത്തിൽ ജനിച്ചത് നിമിത്തം സ്വന്തം തറവാടില്ലാതെ ഏതെങ്കിലും ഒരു തറവാട്ടിലെ വ്യക്തിയുമായി പിതൃപുത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടവൻ അഥവാ ജാരസന്താനം എന്ന ഉദ്ദേശത്തിലാണ് ആ പദം അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ജാരസന്താനമായി ജനിച്ചത് അവൻ്റെ കുറ്റമല്ലെങ്കിലും ചീത്തയായ ബീജത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് മേൽ പ്രസ്താവിച്ചതുപോലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമായിരിക്കും. ഒരുപക്ഷെ പ്രകടമായില്ലെങ്കിലും അവനുള്ള കാലത്തോളം നീങ്ങിപ്പോകാത്ത ഒരു ദുഷ്കീർത്തിയാണല്ലോ അത്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെ ഇത് വലീദ് ബിൻ മുഗീറയെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നാലും അല്ലെങ്കിലും ശരി, ഇത്തരക്കാരെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും പാടില്ലെന്നത്രേ അള്ളാഹു ഈ വചനങ്ങളിൽ ഉപദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങളും സന്ദേശങ്ങളും ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവ പഴഞ്ചനാണെന്നും കെട്ടുകഥകളാണെന്നും പറഞ്ഞ് ധിക്കരിക്കുവാനും പരിഹസിക്കുവാനും ധാർഷ്ട്യം കാണിക്കുന്ന ഇത്തരക്കാരെ അടുത്ത ഭാവിയിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുകയും എല്ലാവർക്കും പരസ്യമായി കാണത്തക്ക വിധം സ്ഥിരമായ ഒരു അടയാളം അവരുടെ മുഖത്ത് അഥവാ മൂക്കത്ത് അടയാളപ്പെടുത്തി അപമാനിക്കുകയും ചെയ്യുമെന്ന് അവസാനമായി 16-ാം വചനത്തിൽ താക്കീത് ചെയ്യുന്നു. ആ നീണ്ട മൂക്ക് എന്ന അർത്ഥത്തിൽ പരിഹാസപൂർവം പ്രയോഗിച്ചതത്രേ തുമ്പിക്കൈ അൽ ഖുർത്തൂം എന്ന വാക്ക്. വചനം 17, വാക്കർത്ഥം ഇന്ന ബലൗനാഹും, നിശ്ചയമായും നാം അവരെ പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. കമ ബലൗന, നാം പരീക്ഷണം ചെയ്തതുപോലെ. അസ്ഹാബൽ ജന്നത്തി, തോട്ടക്കാരെ. ഇദ് അഖ്സമു, അവർ സത്യം ചെയ്ത സന്ദർഭം. ലയസ്രിമുന്നഹ, നിശ്ചയമായും അവർ അത് മുറിച്ചെടുക്കും അഥവാ ഫലം പറിക്കും എന്ന്. മുസ്ബിഹീൻ, അവർ പ്രഭാതവേളയിലായിരിക്കേ.

0: നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. അതായത്, പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അത് അഥവാ തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം. വചനം 18, വാക്കർത്ഥം: വലാ യസ്തഥ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. 17-18 വചനങ്ങളുടെ വിശദീകരണം. ഈ വചനങ്ങളിൽ ഉദാഹരിച്ചു പറഞ്ഞ തോട്ടക്കാർ ഏതാണെന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ല. യമനിലുള്ള ഒരു തോട്ടക്കാരെപ്പറ്റിയാണെന്നും അറബികൾക്ക് അവരെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നുവെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണുന്നു. സംഭവത്തിൻ്റെ സാമാന്യ രൂപം ഇപ്രകാരമാകുന്നു: സദ്വൃത്തനും ഉദാരശീലനുമായിരുന്ന ഒരാളുടേതായിരുന്നു തോട്ടം. തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരംശം അദ്ദേഹം സാധുക്കൾക്ക് ദാനം കൊടുക്കുക പതിവായിരുന്നു. ഫലം പറിച്ചെടുക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി പാവങ്ങളും ദരിദ്രന്മാരും ഒരുമിച്ചു കൂടുമായിരുന്നു. പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ രംഗത്തു വന്നു. പിതാവിൻ്റെ നില തുടരുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. രാത്രി വെളുപ്പാങ്കാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കുവാൻ അവർ ഗൂഢമായി തമ്മിൽ പറഞ്ഞുറച്ചു. അങ്ങനെ അവർ തോട്ടത്തിൽ ചെന്നു നോക്കുമ്പോൾ തോട്ടമത ഒരത്യാഹിതം ബാധിച്ച് നിശേഷം നശിച്ചുപോയിരിക്കുന്നു. അവർ തീരാ ദുഃഖത്തിലും സങ്കടത്തിലുമായിത്തീർന്നു. ഇതാണ് ചുരുക്കം. സംഭവത്തിൻ്റെ രൂപവും അതിലടങ്ങിയ പാഠവും ഖുർആന്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ്. എന്നിരിക്കെ തോട്ടം എവിടെയായിരുന്നുവെന്നും മറ്റും അറിയുന്നതിൽ പ്രത്യേക പ്രയോജനമൊന്നുമില്ല. വലാ യസ്തഥ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല എന്ന വാക്യം രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒന്ന്, അതികാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കണമെന്ന് അവർ തമ്മിൽ പറഞ്ഞുറച്ചപ്പോൾ ഇൻഷാ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നോ മറ്റോ അവർ പറയുകയുണ്ടായില്ല. തങ്ങളുടെ ഉദ്ദേശം നടപ്പിൽ വരുത്തുവാൻ തങ്ങൾക്ക് തന്നെ കഴിയുമെന്ന് അവർ ധരിച്ചു കളഞ്ഞു. അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായില്ല എന്ന് സാരം. വ്യാഖ്യാതാക്കളിൽ അധികപക്ഷവും ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട്, സാധുജനങ്ങൾക്ക് അല്പഭാഗമെങ്കിലും ഒഴിവാക്കിക്കൊടുത്ത് ബാക്കി തങ്ങൾക്ക് എടുക്കാമെന്ന് നിശ്ചയിക്കാതെ മുഴുവൻ ഫലങ്ങളും തങ്ങൾ തന്നെ എടുക്കുമെന്നായിരുന്നു അവരുടെ തീരുമാനം.
1: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് തഫ്സീർ അമാനി. സൂറത്തു ഖലം 10 മുതൽ 18 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ശ്രോതാക്കൾ കേട്ടത്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: فسبح باسم ربك العظيم.
1: بسم الله الرحمن الرحيم.

0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: نور على مر الزمان تألقا وأضاء للدنيا
2: غريبا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ

വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റ് ഇല്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, എനിക്ക് കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുശക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

غضب على غضب وللكافرين عذاب مهين. ولما جاءهم ولما ميمن شدوند منيكنم جاءهم مد متصل നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. കിതാബും മിൻ, കിതാബുൻ തൻവീന് ശേഷം മീം, കിതാബും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കിതാബും മിൻ, മിൻ ഇൻദില്ല, മിൻ ഐ സാക്കിന നൂന് ശേഷം ഐനാണ് ഇദ്ദഹർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ഐന്ദില്ല, ഇവിടെ സാക്കിന നൂന് ശേഷം ദാല്, ദാല് ഇഖ്ഫാം ബിഗുന്നയുടെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ഐന്ദില്ല മുസദ്ദിഖുൻ, മുസദ്ദിഖ് സ്വാദാണ്, മുസോ എന്ന് സോ അല്ല, സാദ് സാ, മുസദ്ദിഖുൻ. മുസദ്ദിഖുൻ ലിമാ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മുസദ്ദിഖുൻ ലിമാ, ലിമാ മഅഹും, മഅഹും വകാനു. സാക്കിന മീമിന് ശേഷം വാ അല്ലെങ്കിൽ ഫാ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, എന്നിട്ടാണ് വാ ഉച്ചരിക്കുക. മഅഹും വകാനു, വകാനു മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനു ശേഷം ഖാഫ്, ഇഖ്ഫാം ബിഗുന, അവ്യക്തമാക്കി മണിക്കണം. ഇസ്തിഇലാന്റെ അക്ഷരമാണ് ഖാഫ്, ഗുന്നയും അതുപോലെ കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ഖബ്ലു. യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന, ഇവിടെ ഹാഇന്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം. യസ്തഫ്തിഹൂന അല്ല, യസ്തഫ്തിഹൂന അലല്ലദീന, അലല്ലദീന, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മ, മീമിന് ശദ്ദ് മണിക്കണം. ജാഅഹും മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്, നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ. ജാഅഹും സാക്കിന മീമിന് ശേഷം മീമു വന്നാൽ ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജാഅഹും മഅറഫു കഫറു ബി ഫലഅനതുല്ലാഹി, ഇവിടെ ഫല ഐന് സുക്കൂനാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഐന് ഫതഹാണ്, ഇവിടെ സുക്കൂൻ. ഫലഅന, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ ബിസ മഷ്തറൗ ബിഹി, ബിസ ഹംസക്ക് സുക്കൂൻ, ബിസ ബിസമ അല്ല, ബിസ മഷ്തറൗ, ഷ്തറൗ, ബിസ മഷ്തറൗ അല്ല, ബിസ മഷ്തറൗ ബിഹി, റൗ റൗ എന്നാണ്, റൂ അല്ല. ബിസ മഷ്തറൗ ബിഹി അൻഫുസഹും, ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം, ബിഹി ഹ ഉൽ ളമീറിന് ശേഷം ഹംസയാണ് അടുത്ത പദത്തിൽ. മദ് സുലത്തു തൊവീൽ, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് പേര്. മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ബിഹി അൻഫുസഹും, ഇനി അൻഫുസഹും ഇഖ്ഫാം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫ എന്ന അക്ഷരമാണ്, അതുകൊണ്ട് ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. അൻഫുസഹും, ഐ യക്ഫുറു, ഐ യ സുക്കൂനുള്ള നൂനിന് ശേഷം യ, നൂനിനെ യയിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഖാം ബിഗുന്ന, ഐ യക്ഫുറു, അതുപോലെ യക് കെ കി കു എക് എക് ആ ഒരു ശബ്ദം വേണം. യക്ഫുറു, യക്ഫുറു ബിമാ അൻസലല്ലാഹ്. മദ്ദിൻ്റെ അക്ഷരമായ ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ബിമാ അൻസലല്ലാഹ്, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന, അൻസലല്ലാഹു ബഗ്യൻ, ബഗ് ബഗ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഗൈന്, ബഗ് ബഗ്യൻ, ബഗ്യൻ അൻ തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാ, ഇവിടെയും ഇത് ഗംബിഗുന്നയാണ്, നൂനിനെ യയിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാഹു മിൻ ഫദ്ലി, സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ഇഖ്ഫാം ബിഗുന്ന,
അവ്യക്തമാക്കി മണിക്കണം. മദ് മുത്തസിൽ, നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. മിൻ ഇബാദി അവർ പ്രയോഗം ശ്രദ്ധിക്കണം, മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫബാഉ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. ഫബാഉ ബിഗദബിൻ ബിഗദ വളരെയധികം ശ്രദ്ധിക്കണം. ബിഗദബിൻ അല ഗദബ് എന്നല്ല, ബിഗദബിൻ അല ഗദബ. വലിൽ കാഫിരീന അദാബുൻ, വലിൽ കാഫിരീന അദാബുൻ ഐൻ. അതേടൊപ്പം അസാബ് അല്ല, അദാബ്. ദാദീദു അദ് അദാബ്. അദാബും മുഹീൻ, തൻവീനു ശേഷം മീം. ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദാബും മുഹീൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: عباده فباءوا بغضب على غضب وللكافرين عذاب مهين.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ. ഇന്ന് നാം പഠിച്ചത് സൂറ അൽ ബഖറ 89-90 വചനങ്ങൾ.
2: പീസ് റേഡിയോ. Tune to reality.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ ദിവസേന നമുക്ക് കേൾക്കാനുള്ള അവസരം ലഭിക്കുകയാണ് മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 515 പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം അശ്ശേഖ് സഅദ് അൽ ഹാമിദി.

0: മാഷാഅല്ലാ, മനപ്പാഠം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 515 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനപ്പാഠം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോ. ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള അവാദൽ ജുഹനി. സൂറത്ത് ബഖറ ആയത്ത് 204 മുതൽ 218 വരെ.

മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് സലാഹൽ ബുദൈർ സൂറത്ത് ആലിമ്രാൻ ആയത്ത് 185 മുതൽ 186 വരെ

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹർമേൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറ 204 മുതൽ 218 വരെയുള്ള വചനമാണ് കേട്ടത്. മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ആലിമ്രാൻ 185 മുതൽ 186 വരെ ഷെയ്ഖ് സലഹൽ ബുദൈർ.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 41 അധ്യായം സൂറത്തുൽ ഫുസ്സലത്തിലെ 39 മുതൽ 54 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് നായിഫ് അസ്സലീം.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്കേജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ ടെൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ പ്രമുഖരായ ഖാരിയുകളുടെ ശബ്ദം നമുക്ക് ലഭ്യമാക്കുന്നു. ഇന്നത്തെ ടെൻസീലിൽ പാരായണം ചെയ്യുന്നു ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാളൊരു മാർഗത്തിൽ ഇറങ്ങിയാൽ സഹറല്ലാഹു ലഹു ത്വരീഖൻ

ഇലൈക്കൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അറുപത്തിയേഴ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സഫാത്തിലെ 62-63 വചനങ്ങളിലെ ആദ്യ ഭാഗമാണ് നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്. മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 60-61 വചനങ്ങളാണ് 61-62 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 61-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി വളരെ ഗൗരവതരമായ കാര്യം എന്ന നിലക്ക് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല, മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ ദുനിയാവിനെ ഏറെ സ്നേഹിക്കുകയും ആ ദുനിയാവിന് വേണ്ടി ആഹിറം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമ്മളിൽ പോലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരലോകത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം, ബൽ ഖുലൂബുഹും ഫീ ഗംറതിൻ മിൻ ഹാദാ വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക് വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 63-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിൽ വിശദീകരിച്ചത്. അതിനുശേഷം ആ ബോധമില്ലാത്ത ആളുകളെക്കുറിച്ച്, അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ബൽ, പക്ഷേ, ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, അഥവാ പരലോകബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾ, ഫീ ഗംറത്തിൻ, ഒരുതരം അന്ധതയിലാകുന്നു, ഒരുതരം അശ്രദ്ധയിലാകുന്നു, മിൻ ഹാദാ, ഈ കാര്യങ്ങളെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ രക്ഷാശിക്ഷകളെക്കുറിച്ചും ആ കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ഒരുതരം അശ്രദ്ധയിലാകുന്നു. മാത്രമല്ല, വലഹും, അവർക്കുള്ളത് അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഈ പ്രവർത്തനങ്ങളല്ലാത്ത അഥവാ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ലാത്ത മറ്റു ചില പ്രവർത്തനങ്ങളാകുന്നു. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങളാണോ, അതല്ല പരലോകം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ, ഏതാണ് കൂടുതലെന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുക. പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലക്ക് കർമ്മരംഗത്ത് നമ്മളിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വിലയിരുത്തിയാൽ വളരെ കൂടുതൽ ദുനിയാവിന് വേണ്ടിയുള്ള കർമ്മങ്ങളാണ്. ആഖിറത്തിന് ലക്ഷ്യം വെച്ചുള്ള കർമ്മങ്ങൾ താരതമ്യേന കുറവാണ്. അള്ളാഹുവിൻ്റെ വചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഇതിനു പുറമെയുള്ള, ഇത് കൂടാതെയുള്ള പല കർമ്മങ്ങളുമാണ് അവർക്കുള്ളത്. ദാലിക ഹും ലഹാ ആമിലൂൻ, മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ, ആ കർമ്മങ്ങൾ, പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ലാത്ത കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും വിലയിരുത്തുക. അള്ളാഹു പരലോകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും പറയുമ്പോൾ നമ്മുടെ മനസ്സ് കൊതിക്കണം, ആഗ്രഹിക്കണം, എനിക്ക് ആ സ്വർഗം നഷ്ടമാകരുതെന്ന്. തുടർന്ന് 62-ാമത്തെ വചനം,
1: أذلك خير نزلا أم شجرة الزقوم. أذلك خير
0: أدانو اتمم
1: نزلا آدت سلکارتال أم أدلا شجرة الزقوم زقوم ورشمانو.
0: الله ورشوديم أننا لك نمرا چندية تاتي ونرتو غيان. അള്ളാഹു ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയല്ല. ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വേറെയും പല സ്ഥലത്തും കാണാൻ സാധിക്കും.
1: അല്ലാഹു ഖൈറുൻ അമ്മാ തുശ്രികൂൻ,
0: ഒരു സ്ഥലത്ത് അള്ളാഹു പറയാൻ, അള്ളാഹുവാണോ ഉത്തമൻ, അതല്ല നിങ്ങൾ പങ്കുചേർക്കുന്ന അത്തരം ശക്തികളാണോ. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുള്, ഒരിക്കലുമല്ല, അള്ളാഹുവാണ് ഉത്തമൻ, അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്നതുപോലെ അദാലിക ഖൈറുൻ, അതാണോ ഉത്തമമായിട്ടുള്ളത്, നുസുല, ഈ പറയപ്പെട്ട സ്വർഗലോകമാണോ, സ്വർഗീയ അനുഗ്രഹങ്ങളാണോ ഉത്തമമായിട്ടുള്ളത്, നുസുല, ആദിത്യ സൽക്കാരമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തെക്കുറിച്ച് വിരുന്ന് സൽക്കാരം എന്ന് പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും.
1: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത്ത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുല.
0: സൂറത്തുൽ കഹ്ഫിൽ നമുക്കൊക്കെ ഏറെ പരിചയമുള്ള വളരെ സുപരിചിതമായ വചനം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ കാനത്ത് ലഹും, അവർക്കുണ്ടായിരിക്കും, ജന്നാത്തുൽ ഫിർദൗസി, അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ, നുസുല, സൽക്കാരമായിട്ട്, ആദിത്യ സൽക്കാരമായിട്ട്. അതുപോലെ അള്ളാഹു ഈ സൂറത്തിൽ പറയുന്നു, അദാലിക ഖൈറുൻ നുസുല, അതാണോ ആദിത്യ സൽക്കാരത്തിൽ ഉത്തമമായിട്ടുള്ളത്, അം അതല്ലെങ്കിൽ ഷജറത്തു സഖൂം, സഖൂം വൃക്ഷമാണോ. വലമ്മ സക്കറല്ലാഹു തആല നഈമ അഹ്ലിൽ ജന്ന ഇൻതഖല ഇലാ ദിക്രി അദാബി അഹ്ലിന്നാർ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു നരകക്കാരെക്കുറിച്ചും നരകത്തിലെ ശിക്ഷയെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. വബദഅ ബിഹാദ സുആലിൽ സുആലിലിൽ മുഫാദല, അതാരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. അദാലിക ഐ അന്നഈമുല്ലദീ സക്കർനാഹു വവസഫ്നാഹു, നാം വിശദീകരിച്ച, നാം വർണ്ണിച്ച ഈ സ്വർഗം അതാണോ നല്ലത്, ഖൈറുൻ നുസുലൻ അം ഷജറത്തു സഖൂം, സൽക്കാരമായിട്ട്, ആദിത്യ സൽക്കാരമായിട്ട് അതാണോ ഉത്തമം, അതല്ല സഖൂം വൃക്ഷമാണോ. അന്നുസുലു, നുസുൽ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹുവമാ യുഅദ്ദു ലിദ്ദൈഫി വമാ യുഹയ്യിഉ ലിഇക്റാമിഹി, ഒരു വിരുന്നുകാരനെ സൽക്കരിക്കാൻ വേണ്ടി ഒരുക്കുന്ന ഒരുക്കത്തിനാണ് നുസുൽ എന്ന് പറയുക. ഒരു അതിഥിയെ ആദരിക്കുന്ന ആ ആദരവിനാണ് നുസുൽ എന്ന് പറയുക. ഫഹാദ മാ അഅദ്ദഹുല്ലാഹു നുസുലൻ ലിഅഹ്ലിൽ ജന്ന, അള്ളാഹു ഇവിടെ നുസുൽ എന്ന് വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കു വേണ്ടി, സ്വർഗാവകാശികൾക്കു വേണ്ടി അള്ളാഹ് ഒരുക്കിവച്ച സ്വർഗത്തെക്കുറിച്ചാണ്. അം ഷജറത്തു സഖൂം, അതല്ല സഖൂം വൃക്ഷമാണോ, അല്ലത്തി ഹിയ, സഖൂം വൃക്ഷം എന്ന് പറഞ്ഞാൽ സൂറത്തു ദുഖാനിലെ 44-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ത്വഅമുൽ അസീം, സഖൂം വൃക്ഷം എന്നത് മഹാപാപികളുടെ ഭക്ഷണമാകുന്നു. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലു തആല അഹാദല്ലദീ ദകറഹു മിൻ നഈമിൽ ജന്ന വമാ ഫീഹാ മിൻ മആകിലിൻ വമശാരിബിൻ വമനാകിഹിൻ, നാം പറഞ്ഞ അള്ളാഹു, അള്ള നേരത്തെ വിശേഷിപ്പിച്ച സ്വർഗീയ സുഖങ്ങൾ, ഭക്ഷണത്തിൻ്റെ കാര്യമായിരുന്നാലും പാനീയത്തിൻ്റെ കാര്യമായിരുന്നാലും ഇണകളുടെ കാര്യമായിരുന്നാലും, വഗൈരി ദാലിക് മിനൽ മലാദി ഖൈറുൻ ദിയാഫ വഅതാ, ആദിത്യ സൽക്കാരത്താൽ ഇതാണോ നല്ലത്, അം ഷജറത്തു സഖൂം ഐ അല്ലതീ ഫി ജഹന്നം, അതല്ലെങ്കിൽ നരകാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന നരകത്തിലെ ഭക്ഷണമായ സഖൂമാണോ നല്ലത്. ഇത് സൂറത്തുൽ വാഖിയയിലെ 51-52 വചനങ്ങളിൽ കാണാൻ സാധിക്കും.
1: ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم
0: ثم إنكم പിന്നെ തീർച്ചയായും നിങ്ങൾ, أيها الضالون المكذبون, ഹേ വഴിപഴച്ച വ്യാജവാദികളെ, ലആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം,
1: നിങ്ങൾ സഖൂം വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു.
0: ഈ വ്യാജവാദികളെക്കുറിച്ച് നിഷേധികളെ കുറിച്ച് അള്ളാഹു പറയുന്നു, അവർ ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, സഖൂം വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, സുമ്മിയത്ത് ശജറത്തു സഖൂം, ഖാലൽ ഉലമാ ഇൻ ലിഅന്നഹും യതസഖമൂനഹ തസഖുമൻ ഐ യതജറഊനഹ തജറുൻ, വളരെ പ്രയാസപൂർവം താഴോട്ടിറക്കാൻ ശ്രമിക്കുന്ന ഭക്ഷണം, വളരെ പ്രയാസപൂർവം താഴോട്ടിറക്കാൻ സാധിക്കുന്ന, തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയുന്ന ഭക്ഷണം, ആ അർത്ഥത്തിലാണ് ആ പദം പ്രയോഗിക്കുന്നത് എന്നാണ്. നരകാവകാശികളെക്കുറിച്ച് ഖുർആൻ വേറെയും ചില സ്ഥലങ്ങളിൽ പറയുന്നത് കാണാൻ സാധിക്കും. കാരണം ലി അന്നഹ കരീഹത്തുൻ, ഈ സഖൂം എന്നത് വളരെ അരോചകരമായിട്ടുള്ളതാകുന്നു. ലാക്കിൻ യഹ്മിലുഹും അലൈഹൽ ജൂഉ, എത്ര വൃത്തികെട്ടതാണെങ്കിലും അതെത്ര മോശമാണെങ്കിലും വിശപ്പിൻ്റെ കാഠിന്യം അത് ഭക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കും. വൽ ഇയാദു ബില്ലാ, അള്ളാഹു അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫയൻദുറൂന അന്നഹാദ, അവർ കാണുന്നു, അന്നഹാദ തുസ്മിനു ഔ തുഗ്നി മിനൽ ജൂഉ, അത് തങ്ങൾക്ക് വിശപ്പിന് പരിഹാരമാകും എന്ന് അവർ വിചാരിക്കുന്നു. വഹിയലാ തുസ്മിനു വല തുഗ്നി മിൻ ജൂഉ, യഥാർത്ഥത്തിൽ അത് വിശപ്പിന് പരിഹാരമാവുകയില്ല, പോഷണം നൽകുകയും ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല സഖൂം വൃക്ഷത്തെക്കുറിച്ച് കാണാം, ഷജറത്തുൻ ഖബീസത്തുൽ മൻദർ കരീഹത്തുർ റായിഹ മുർറത്തു ത്വഅം, ഈ വൃക്ഷമെന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ വളരെ വിരൂപമായ ഒന്നാകുന്നു, അതിൻ്റെ മണമാകട്ടെ ഏറ്റവും വൃത്തികെട്ട മണമാകുന്നു, അതിൻ്റെ രുചിയാകട്ടെ ഏറ്റവും കൈപ്പുറ്റതാകുന്നു. ഇന്നലറ ഇലൈഹ ഇൻസാനുൻ ലം യസുറു ബിഹാ, ഒരാൾ ആ മരത്തിലേക്ക് നോക്കിയാൽ അയാൾക്ക് ഒട്ടും അത് ഇഷ്ടമാവുകയില്ല. വഇൻ തദൂഖുഹ ഫഹിയ മുറ, ആ ഭക്ഷണമൊന്ന് രുചിച്ചു നോക്കിയാൽ ഏറ്റവും കയ്പുള്ളതാകുന്നു. വഇൻ ശമ്മഹ ഫഹിയ കരീഹ, അതൊന്ന് വാസനിച്ചാലോ ഏറ്റവും വൃത്തികെട്ട മണമായിരിക്കും, ദുർഗന്ധമായിരിക്കും അതിൻ്റേത്. ഈ തരത്തിലാണ് സഖൂമിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഫഹിയ ഇദാ ബഷഅത് അൽ മദാഖ് കരീഹത്തുർ റായിഹ മഷൂഹത്തുൽ മൻദർ, അതിൻ്റെ അത് കാഴ്ചയിലും രുചിയിലും അതേപോലെ തന്നെ അതിൻ്റെ മണത്തിലും എല്ലാം വളരെ മോശമായതാകുന്നു. വമഅദാലിക ഇദാ വസലത്ത് ഇലാ ബുതൂനിഹിം, ഈ ഭക്ഷണം ആർത്തിയോടുകൂടി അവർ കഴിക്കാൻ ശ്രമിക്കും, അങ്ങനെ അത് വയറിലേക്കെത്തിയാൽ ഫഇന്നഹ ലാ തുഫീദുഹും ഷൈആ, ഒരു ഉപകാരവും ഒരു പ്രയോജനവും അതുകൊണ്ട് അവർക്ക് ലഭിക്കുകയില്ല. ഫഹിയ ലാ തുസ്മിനു വലാ തുഗ്നി മിൻ ജൂഉ, ഖുർആൻ സൂറത്തുൽ അഅലയിൽ പറഞ്ഞതുപോലെ ആ ഭക്ഷണത്തെ പോലെ മറ്റൊരു ഭക്ഷണമാണ് ദ്വരീ എന്നത്. ആ ദ്വരീ കഴിക്കുമ്പോൾ അവർക്ക് പോഷണം നൽകുകയോ വിശപ്പ് അകറ്റുകയോ ചെയ്യാത്ത ഒന്നാകുന്നു അത്. വമഅദാലിക ഫഇന്നഹ തസീദു, അതോടൊപ്പം തന്നെ അത് വർദ്ധിപ്പിക്കും. തസീദുഹും അത്തഹാബ് വഅത്ഷ്, അതേപോലെ തന്നെ വിശപ്പും ദാഹവും അതുമൂലം വർദ്ധിക്കുക മാത്രമാകുന്നു ചെയ്യുക. ആ തരത്തിലാണ് അള്ളാഹു സഖൂമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഈ സഖൂം നൽകപ്പെടുന്നത് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് താന്തോന്നികളായിക്കൊണ്ട് അള്ളാഹുവിൽ അവിശ്വസിച്ചുകൊണ്ട് ജീവിച്ച എല്ലാ തരത്തിലുള്ള ദുർമാർഗികൾക്കുമാണ് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നത്. തുടർന്ന് 63-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നാ ജഅൽനാഹ ഫിത്നതൽ ലിൽലാലിമീൻ, ഇന്നാ ജഅൽനാഹ, നാം അതിനെ ഒരുക്കി വച്ചിരിക്കുന്നു, നാം അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു, നാം അതിനെ ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമായിട്ട്, ഒരു വിപത്തായിട്ട്. ലില്ലാലിമീൻ, അക്രമികൾക്ക്. ഐ ജഅൽന ഷജറത സഖൂം ഫിത്നതൻ വൽ ഫിത്നതു തുത്ലഖു വയുറാദു ബിഹാ അൽ ഇഖ്തിബാറു വൽ ഇബ്തിലാ, ഈ ഫിത്തനയായിട്ടാണ് നാം അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ആ പദം പ്രയോഗിക്കാറുണ്ട്. ഒന്ന് പരീക്ഷണം എന്നർത്ഥത്തിൽ, മറ്റൊന്ന് ശിക്ഷ എന്നർത്ഥത്തിൽ. വിശുദ്ധ ഖുർആനിൽ ആ രണ്ടർത്ഥത്തിലും ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തുൽ അംബിയയിൽ കാണാം, വനബ്ലൂകും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം ഖൈറു കൊണ്ടും ഷെറു കൊണ്ടും പരീക്ഷിക്കും. അപ്പോൾ ആ വചനത്തിൽ അള്ളാഹു അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തു ദാരിയാത്തിൽ കാണാം, യൗമഹും അലൻ നാരി യുഫ്തനൂൻ, അവർ നരകാവകാശികൾ നരകത്തിൽ അവർ ശിക്ഷിക്കപ്പെടും. അവരോട് പറയും, ദൂഖു, നിങ്ങൾ അനുഭവിക്കുക, ഫിത്നതകും, നിങ്ങളുടെ ശിക്ഷ, ഹാദല്ലദി കുന്തും ബിഹി തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതിപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്ന ആ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ ഫിത്ന എന്നത് ദുനിയാവിൽ ഒരു പരീക്ഷണവും പരലോകത്ത് അവർക്ക് നൽകുന്ന അദാബുമാണെന്ന്. ഏതായിരുന്നാലും സഹോദരന്മാരെ, സഹോദരികളെ, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നരകാവകാശികളിൽ ഒരു കാരണവശാലും പെട്ടുപോകാതിരിക്കാൻ ജാഗ്രതാബോധത്തോടുകൂടി വിശ്വാസരംഗത്തും കർമ്മരംഗത്തും വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അനിവാര്യ ഫലമായി കർമ്മരംഗത്ത് സജീവമാവുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ തൊട്ടുമുകളിൽ പറഞ്ഞ സുഖാനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കും. നേരെ മറിച്ച് ദുനിയാവിനു വേണ്ടി ആഖിറത്തിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്കാണ് ഈ പറയപ്പെട്ട സക്കൂമിനെ പോലെയുള്ള അതിഭയാനകമായ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണവും അതുപോലെയുള്ള പാനീയവും നൽകപ്പെടുക എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സഫാത്തിലെ 62-63 വചനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്. മുഹമ്മദ് കുട്ടി സലഫി.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ് പരലോകം, അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യന്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
6: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما
7: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ദിക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. സൂറത്തുൽ മുൽക്കിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിക്കുന്നത്.
9: വചനം 12. ഇന്ന, നിശ്ചയമായും അല്ലദീന യഖ്ഷൗന, ഭയപ്പെടുന്നവർ, റബ്ബഹും തങ്ങളുടെ റബ്ബിനെ, ബിൽ ഗൈബി അദൃശ്യമായ നിലക്ക് അഥവാ കാണാതെ, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ പാപമോചനം, വ അജ്റുൻ കബീർ വലുതായ പ്രതിഫലവും.

നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ, അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവും ഉണ്ട്. വചനം 12 വിശദീകരണം. അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുവെന്ന ബോധത്തോടെ വർത്തിക്കുക. സ്വകാര്യ ജീവിതത്തിലും ബാഹ്യജീവിതത്തിലും ഒരുപോലെ സൂക്ഷ്മത പാലിക്കുക. ജനബോധ്യത്തിനും കീർത്തിക്കും വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും കൺമുമ്പിൽ കണ്ടാലെ വിശ്വസിക്കൂ എന്നു ക്ഷണിക്കാതെ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ മുഖേന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഭയഭക്തിയോടെ ജീവിക്കുക മുതലായവയാണ് അദൃശ്യമായ നിലയിൽ റബ്ബിനെ ഭയപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ മഹാദിനത്തിൽ അവൻ തണൽ നൽകി രക്ഷിക്കുന്ന 7 കൂട്ടരെപ്പറ്റി വിവരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള 2 കൂട്ടർ ഇവരാകുന്നു. 1, സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ദുർവൃത്തിക്കായി ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയവൻ. 2, വല്ലദാനധർമ്മവും ചെയ്യുമ്പോൾ വലത്തേക്കൈ ചിലവഴിച്ചത് ഇടത്തേക്കൈ അറിയാത്തവണ്ണം ചിലവഴിക്കുന്ന അഥവാ അത്രയും രഹസ്യമായി ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ. ബുഖാരി മുസ്ലിം. വചനം 13, വാക്കർത്ഥം. വഅസിറു, നിങ്ങൾ രഹസ്യമാക്കുവിൻ, പതുക്കെയാക്കുവിൻ. ഖൗലകും, നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം. അവിജഹറൂബിഹി, അല്ലെങ്കിൽ അതിനെ പരസ്യമാക്കുവിൻ, ഉറക്കെയാക്കുവിൻ. ഇന്നഹു അലീമുൻ, നിശ്ചയമായും അവൻ അറിയുന്നവനാണ്. ബിദാതി സുദൂർ, നെഞ്ചുകളിലുള്ളതിനെ അഥവാ ഹൃദയത്തിലുള്ളതിനെ.

0: നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം പതുക്കെയാക്കിക്കൊള്ളുക അല്ലെങ്കിൽ അത് ഉറക്കെയാക്കിക്കൊള്ളുക, രണ്ടും സമമാണ്. കാരണം നിശ്ചയമായും അവൻ അഥവാ അള്ളാഹു ഹൃദയങ്ങളിലുള്ളവയെപ്പറ്റി അറിയുന്നവനാകുന്നു. വചനം 14 വാക്കർത്ഥം: അലാ യഅലമു, അറിയുകയില്ലേ, അവൻ അറിയാതിരിക്കുമോ, മൻ ഖലഖ, സൃഷ്ടിച്ചവൻ, അവൻ സൃഷ്ടിച്ചവരെ, വഹുവ, അവനാകട്ടെ, അൽ ലത്തീഫ്, ഗൂഢമായതിനെ അഥവാ സൂക്ഷ്മമായതിനെ അറിയുന്നവനാണ്, സൗമ്യമായുള്ളവനാണ്, അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ്.
1: അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ,
0: സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ, അവനാകട്ടെ ഗൂഢരഹസ്യം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. 13-14 വചനങ്ങളുടെ വിശദീകരണം: അലാ യഅലമു മൻ ഖലഖ എന്ന വാക്യത്തിന് അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവരെ അവൻ അറിയുകയില്ലേ എന്നും അർത്ഥം വരാവുന്നതാണ്. രണ്ടായാലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. വചനം 15 വാക്കർത്ഥം: ഹുവല്ലദി, അവനത്രേ, യാതൊരുവൻ, അവൻ യാതൊരുവനാണ്, ജഅലലക്കും, നിങ്ങൾക്ക് ആക്കിത്തന്ന, അൽ അർദ, ഭൂമിയെ, ദലൂലൻ, വിധേയമായത്, പാകപ്പെട്ടത്, ഫംഷൂ, അതിനാൽ നടന്നുകൊള്ളുവിൻ അഥവാ സഞ്ചരിച്ചുകൊള്ളുവിൻ, ഫീ മനാകിബിഹ, അതിൻ്റെ തോളുകളിൽ കൂടി അഥവാ ഉപരിതലത്തിൽ കൂടി, വക്കുലൂ, തിന്നുകയും ചെയ്യുവിൻ, മിൻ റിസ്ഖിഹ്, അവൻ്റെ ആഹാരത്തിൽ നിന്ന്, വ ഇലൈഹി, അവനിലേക്കു തന്നെ, അന്നുഷൂർ, ഉയർത്തെഴുന്നേൽപ്പ്.

ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ നിങ്ങൾ അതിൻ്റെ തോളുകളിലൂടെ അഥവാ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും അവൻ്റെ വക ആഹാരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തു കൊള്ളുവീൻ. അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പും. യഥേഷ്ടം വിഹരിക്കുവാനും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാനും ഉതകത്തക്കവണ്ണം ഭൂമിയെ മനുഷ്യന് പാകപ്പെടുത്തി തന്നിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാം അല്ലാഹു തരും എന്നു കരുതി അലസമായിരിക്കരുതെന്നും അതിൽ സൂചനയുണ്ട്. അതേസമയത്ത് ഉപജീവന വിഷയത്തിലും സമ്പാദ്യത്തിലും മാത്രം ശ്രദ്ധ ചെലുത്തി ഭാവി ജീവിതത്തിന്റെ കാര്യം മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. വചനം 16 വാക്കർത്ഥം. അഅമിൻതും, നിങ്ങൾ സമാധാനപ്പെട്ടുവോ നിർഭയരായോ. മം ഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ. ഐ യഖ്സിഫ ബിക്കും, നിങ്ങളെ അവൻ ആഴ്ത്തുന്നതിനെ. അൽ അർദ ഭൂമിയിൽ. ഫഇദാ ഹിയ, എന്നാൽ അപ്പോഴത്. തമൂർ, വിടച്ചുമറിയും ഇളകിക്ഷോഭിക്കും കിടിലം കൊള്ളും.

ആകാശത്തുള്ളവനെ അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ അപ്പോഴത് ക്ഷോഭിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. വചനം 17. വാക്കർത്ഥം: അം അമിൻതും, അതല്ലെങ്കിൽ നിങ്ങൾ സമാധാനപ്പെട്ടുവോ, നിർഭയരായോ? മംഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ, അയ്യുർസീല, അവൻ അയക്കുന്നത്, അലൈക്കും, നിങ്ങളുടെ മേൽ, ഹാസിബൻ, ചരൽ വർഷം, ചരൽക്കാറ്റ്, ഫസതഅലമൂന, എന്നാൽ നിങ്ങൾക്കറിയാറാകും, വഴിയെ അറിയും, കൈഫ, എങ്ങനെയാണ് എന്ന്, നദീർ, എന്റെ താക്കീത് താക്കീതുകാരൻ.

അതല്ലെങ്കിൽ ആകാശത്തുള്ളവനെ അവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും എന്റെ താക്കീത് എങ്ങനെയിരിക്കുന്നുവെന്ന്. വചനം 18 വാക്കർത്ഥം വലഖദ് കദ്ദബ, തീർച്ചയായും വ്യാജമാക്കി. അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർ. ഫകൈഫ കാന, എന്നിട്ടു എങ്ങനെയായി ഉണ്ടായി. നക്കീർ, എന്റെ പ്രതിഷേധം വെറുപ്പ്.

0: ഇവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ടായി? അവർ അതൊന്ന് ആലോചിച്ചു നോക്കട്ടെ. 16 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മം ഫിസ്സമ, ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവൻ അവന്റെ സൃഷ്ടിയായ ആകാശത്തിൽ ഒരിടത്ത് ഇരിക്കുകയാണെന്നോ മറ്റോ ഈ വാക്കുമൂലം ഊഹിക്കാവതല്ല. അല്ലാഹു അനാദ്യനും അനന്തനും എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനുമാണല്ലോ. അല്ലാഹു അർശിന്മേൽ ആരോഹണം ചെയ്തു, ഇസ്തവാ അലൽ അർശ് എന്നതുപോലെയുള്ള ഒരു പ്രയോഗം തന്നെയാണിതും. ഇത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവയുടെ ബാഹ്യാർത്ഥമല്ലാതെ അവയുടെ യാഥാർത്ഥ്യം തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. എന്തെങ്കിലും വ്യാഖ്യാനം നൽകി തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ഉത്തമവും സുരക്ഷിതവുമായ മാർഗം വ്യാഖ്യാനം അല്ലാഹുവിങ്കലേക്ക് വിടുകയാകുന്നു. സൂറത്ത് സജദയിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നാം പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നിഷേധവും ധിക്കാരവും അവസാനിപ്പിക്കാതെ എന്നും നിങ്ങൾക്കിവിടെ ശാന്തമായി കഴിഞ്ഞുകൂടാമെന്ന് കരുതേണ്ട. ഈ ഭൂമി ക്ഷോഭിച്ചിളകി അതിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ ഒരു ചരൽ വർഷം അല്ലെങ്കിൽ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുവാൻ അല്ലാഹുവിന് ഒട്ടും പ്രയാസമില്ല. നിങ്ങളെപ്പോലുള്ളവരിൽ അങ്ങനെ പലതും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ അപ്രകാരമുള്ള ആപത്തുകളൊന്നും സംഭവിക്കുകയില്ലെന്ന് ഭയം കൂടാതെ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുകയാണോ? ആ വിചാരം വേണ്ട എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ സാരം. ഖാറൂനും അവന്റെ ഭവനവും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടതും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ മേൽ ചരൽ വർഷമുണ്ടായതും കഅബ പൊളിക്കാൻ ശ്രമിച്ച ആനപ്പട്ടാളം കല്ലുകളാൽ നശിപ്പിക്കപ്പെട്ടതും മേൽപ്പറഞ്ഞതിന് ഉദാഹരണങ്ങളാണല്ലോ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിലെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തുൽ മുൽക്കിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അൽ അമാനിയിൽ വിശദീകരിച്ചു നൽകിയത്.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
2: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ.

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 28 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ മാജിദ് അസമീൽ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹശർ മുതൽ സൂറ അത്തഹരീം വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാക്കും അല്ലാഹു ഖൈറൻ. തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹശർ മുതൽ സൂറ അത്തഹ്രീം വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന പാരായണ പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം പഠിക്കുന്നത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
6: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, ഇനി സൂറത്തുൽ മുസമ്മിലെ അവസാനത്തെ ആയത്താണ്. അവസാനത്തെ ആയത്ത് 3, 4, 7 വരിയുണ്ട്. ഒറ്റ 20-ാമത്തെ ആയത്ത് ദീർഘമായ ആയത്താണ്. നമുക്ക് നോക്കാം. ഇന്ന റബ്ബക്ക, ഇന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കണം. യഅലമു അന്നക നൂന് മുശദ്ദദ വീണ്ടും മണിക്കണം. തഖൂമു അദ്നാ മിൻസു നൂൻ സാക്കിന് ശേഷം സ ആണ് ഇഖ്ഫാ. വനിസ്ഫഹു വസൂലുസഹു, അവിടെയൊക്കെ നിസ്ഫഹു ചെറിയ മദ്ദ്, സൂലുസഹു. വത്തോഇഫത്തുൻ മദ്ദ് മുത്തസിൽ. പിന്നെ തെൻവിന് ശേഷം തോഇഫത്തുമ്മിന, തെൻവിന് ശേഷം മീമാണ്. ഇതോ കാമ്പി കൊന്ന. അല്ലാഹു യഖദ്ദിറുൽ ലൈല വന്നഹാർ. വന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കുക. അലിമ അല്ലൻ നൂന് സാക്കിന് ശേഷം ലാമാണ്. ഇതകാം ബിലാ ഉന്ന, ഒട്ടും മണിക്കേണ്ട, നൂന് ഉച്ചരിക്കേണ്ടെന്ന് മാത്രം, ലാമ് ഇരട്ടിപ്പിക്കും ചെയ്യാം. പിന്നെ ലൻ തുഹ്സൂഹു ഇഖ്ഫാ ആണ്. ഫതാബ അലൈക്കും ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആനി. അലിമ അൻസ നൂന് സാക്കിന് ശേഷം സീനാണ്. ഇത് ഇഖ്ഫാ. മിൻകും വീണ്ടും ഇഖ്ഫാ. മിൻകും മർല, രണ്ട് മീം ഒന്നിച്ച് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ച് ഓത മീമും മുശദ്ദദ പോലെ. വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളിലി നൂൻ സാക്കിനൊക്കെ ശേഷം ഫ ആണ്. നന്നായിട്ട് മണിക്കുക. ഇഖ്ഫ ആണ്. പിന്നെ ഫളിലില്ല, അവിടെ നിർത്തരുത് എന്ന് ലാം എഴുതിയിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം. വആഖറൂന യുഖാതിലൂന ഫി സബീലില്ല ഫഖ്റഊ മാ തയസ്സറ മിൻ മിൻ മിൻ നൂൻ സാക്കിന് ശേഷം ഹ ആണ്. ഒട്ടും മണിക്കേണ്ടതില്ല. وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا قرضا حسنا نون تنوين ششم حاء ആണ്. അപ്പോൾ ഇഖ്ലാബ് ഇളഹാർ ഒട്ടും ഉന്നത്ത് വേണ്ടതില്ല. وما تقدموا لأنفسكم نون ساكن ശേഷം ഫ ആണ്. നന്നായിട്ട് മണിക്കുക. പിന്നെ രണ്ട് മീം ഒന്നിച്ച് വന്നു. അൻഫുസിക്കും മി, രണ്ട് മീം ഒന്നിച്ച് വന്നുകൊണ്ട് മീമും ശബ്ദത നന്നായിട്ട് മണിക്കുക. മിൻ ഖൈറിൻ ഇൽഹാറ് തജിദൂഹു ഇൻദല്ലാഹ്. നൂൻ സാക്കിന് ശേഷം ദാലാണ്. നന്നായിട്ട് മണിക്കുക. ഇഖ്ഫാ ഉഹുവ ഖൈറം വ, തൻവിന് ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന അലമാജിറ അവിടെ നിർത്തേണ്ടതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതെല്ലാം നിർത്താതെ ഊതാണെങ്കിൽ, ചേർത്ത് ഊതാണെങ്കിൽ അജറം വ, തൻവിന് ശേഷം വാവ്. നന്നായിട്ട് മണിക്കുക. അസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഇന്നല്ലാഹ നൂൻ നൂനും ശബ്ദത നന്നായിട്ട് മണിക്കുക. ഗഫൂറുർ റ ഇദ്ഗാം ബിലാ ഗുന്ന, തെന്നുവിന് ശേഷം റാ ആണ്.

0: തജിദൂഹു ഇന്ദല്ലാ നിർത്തും അവിടെ. ഇന്ദല്ലാഹ് ശ്രദ്ധ വരണം. അങ്ങനെ തജിദൂഹു
1: തജിദൂഹു ഇന്ദല്ലാഹ്.
0: അയ്യോ.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം ഇന്ന് പഠിച്ചത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേർന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
3: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ശക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ആഹും വലമ്മ മീമിന് ഷദ്ദുണ്ട്, മണിക്കണം. ജഅഹും മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടണം. കിതാബും മിൻ, കിതാബുൻ തൻവീന് ശേഷം മീം, കിതാബും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കിതാബും മിൻ, മിൻ ഇൻദില്ല, മിൻ ഐ സാക്കിന നൂന് ശേഷം ഐനാണ് ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ഇൻദില്ല, ഇവിടെ സാക്കിന നൂന് ശേഷം ദാല്, ദാല് ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദില്ല മുസദ്ദിഖുൻ, മുസദ്ദിഖ് സ്വാദാണ്, മുസോ എന്ന് സോ അല്ല സാദ് സ, മുസദ്ദിഖുൻ. മുസദ്ദിഖുൻ ലിമാ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മുസദ്ദിഖുൻ ലിമാ, ലിമാ മഅഹും, മഅഹും വകാനു. സാക്കിന മീമിന് ശേഷം വാ അല്ലെങ്കിൽ ഫാ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, എന്നിട്ടാണ് വാ ഉച്ചരിക്കുക. മഅഹും വകാനു, വകാനു മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന അവ്യക്തമാക്കി മണിക്കണം. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ് ഖാഫ്, ഗുന്നയും അതുപോലെ കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ഖബ്ലു. യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന, ഇവിടെ ഹാഇന്റെ ശബ്ദം, ആ ഒരു മഖ്റജ് ശ്രദ്ധിക്കണം. യസ്തഫ്തിഹൂന അല്ല യസ്തഫ്തിഹൂന, അലല്ലദീന, അലല്ലദീന, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മ, മീമിന് ശദ്ദ് മണിക്കണം. ജാഅഹും മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ. ജാഅഹും സാക്കിന മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജാഅഹും മഅറഫു കഫറു ബി ഫലഅനതുല്ലാഹി, ഇവിടെ ഫല ഐന് സുക്കൂനാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഐന് ഫതഹാണ്, ഇവിടെ സുക്കൂൻ. ഫലഅന, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ ബിസ മഷ്തറൗ ബിഹി, ബിസ ഹംസക്ക് സുക്കൂൻ, ബിസ ബിസമ അല്ല ബിസ മഷ്തറൗ, ഷ്തറൗ ബിസ മഷ്തറൗ അല്ല ബിസ മഷ്തറൗ ബിഹി, റൗ റൗ എന്നാണ്, റൂ അല്ല. ബിസ മഷ്തറൗ ബിഹി അൻഫുസഹും, ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം ബിഹി, ഹ ഉൽ ളമീറിന് ശേഷം ഹംസയാണ് അടുത്ത പദത്തിൽ. മദ് സുലത്തു തവീൽ, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് പേര്. മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്റിൽ നീട്ടാവുന്ന മദ്ദാണിത്. ബിഹി അൻഫുസഹും, ഇനി അൻഫുസഹും ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫ എന്ന അക്ഷരമാണ്, അതുകൊണ്ട് ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. അൻഫുസഹും അയ്യക്ഫുറു, അയ്യ സുക്കൂനുള്ള നൂനിന് ശേഷം യ, നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗംബിഗുൻ അയ്യക്ഫുറു, അതുപോലെ യക് കെ കീ കു എക് എക് ആ ഒരു ശബ്ദം വേണം. യക്ഫുറു, യക്ഫുറു ബിമാ അൻസലല്ലാഹ്, മദ്ദിൻ്റെ അക്ഷരമായ ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്ദാണത്. ബിമാ അൻസലല്ലാഹ്, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, അൻസലല്ലാഹു ബഗ്യൻ, ബഗ് ബഗ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഗൈന്, ബഗ് ബഗ്യൻ, ബഗ്യൻ അൻ തൻവീനു ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാ, ഇവിടെയും ഇത് ഗംബിഗുന്നയാണ്, നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാഹു മിൻ ഫദ്ലി, സുക്കൂനുള്ള നൂനിന് ശേഷം ഫഅ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻ ഫദ്ലി, മിൻ ഫദ് ബാദ് ഫദ്ലി അലാ മൻ യശാ, ഇത് ഗംബിഗുന്ന
യശേ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. മീൻ ഇബാദി അവർ പ്രയോഗം ശ്രദ്ധിക്കണം, മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫബാഉ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. ഫബാഉ ബിഗദബിൻ ബിഗഗ بغض ضيض اض بغضب على غضب ولا لا ديكم صدقنا بغضب على غضب بغضب على غضب ان لا بغضب على غضب وللكافرين عذاب وللكافرين عذاب عين عين هذا يربم عذاب لا عذاب ذي ذو اذ عذاب മുഹീൻ തൻവീന് ശേഷം മീം ഇത് ഗംബിഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദാബും മുഹീൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ. ഇന്ന് നാം പഠിച്ചത് സൂറ അൽ ബഖറ 89-90 വചനങ്ങൾ.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 41, സൂറ ഫുസ്സിലത്ത്, 18 മുതൽ 38 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഹർത്തി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 517 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപ്പാഠം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷേഖ് സഅദ് അൽ ഖാമിദി.

ഇപ്പോൾ നാം കേട്ടത് മനഃപാഠം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം കേട്ടത് 517-ാം പേജിൻ്റെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്.

0: لكم دينكم ولي دين. الله أكبر،
1: الله أكبر،
0: الله أكبر،
1: الله أكبر.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 1 മുതൽ 8 വരെ ആയത്തുകൾ പഠിക്കുകയാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ. പാരായണം അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ കേട്ടത് ഷെയ്ഖ് ഖലീഫ തുനൈജി പാരായണം നിർവഹിച്ച വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 1 മുതൽ 8 വരെയുള്ള ആയത്ത് അൽ മുഅല്ലിം പ്രോഗ്രാം.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. സൂറത്തുൽ മുൽക്കിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിക്കുന്നത്.
4: വചനം 12. ഇന്ന, നിശ്ചയമായും, അല്ലദീന യഖ്ഷൗന, ഭയപ്പെടുന്നവർ, റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ, ബിൽ ഗൈബി, അദൃശ്യമായ നിലക്ക് അഥവാ കാണാതെ, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനം, വഅജ്റുൻ കബീർ, വലുതായ പ്രതിഫലവും.

നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ, അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവും ഉണ്ട്. വചനം 12 വിശദീകരണം. അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുവെന്ന ബോധത്തോടെ വർത്തിക്കുക. സ്വകാര്യ ജീവിതത്തിലും ബാഹ്യജീവിതത്തിലും ഒരുപോലെ സൂക്ഷ്മത പാലിക്കുക. ജനബോധ്യത്തിനും കീർത്തിക്കും വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും കൺമുമ്പിൽ കണ്ടാലെ വിശ്വസിക്കൂ എന്നു ക്ഷണിക്കാതെ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ മുഖേന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഭയഭക്തിയോടെ ജീവിക്കുക മുതലായവയാണ് അദൃശ്യമായ നിലയിൽ റബ്ബിനെ ഭയപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ മഹാദിനത്തിൽ അവൻ തണൽ നൽകി രക്ഷിക്കുന്ന 7 കൂട്ടരെപ്പറ്റി വിവരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള 2 കൂട്ടർ ഇവരാകുന്നു. 1, സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ദുർവൃത്തിക്കായി ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയവൻ. 2, വല്ല ദാനധർമ്മവും ചെയ്യുമ്പോൾ വലത്തേക്കൈ ചിലവഴിച്ചത് ഇടത്തേക്കൈ അറിയാത്തവണ്ണം ചിലവഴിക്കുന്ന അഥവാ അത്രയും രഹസ്യമായി ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ. ബുഖാരി മുസ്ലിം. വചനം 13. വാക്കർത്ഥം: വഅസിറു, നിങ്ങൾ രഹസ്യമാക്കുവീൻ, പതുക്കെയാക്കുവീൻ. ഖൗലകും, നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം. അവിജഹറൂബിഹി, അല്ലെങ്കിൽ അതിനെ പരസ്യമാക്കുവിൻ, ഉറക്കെയാക്കുവിൻ. ഇന്നഹു അലീമുൻ, നിശ്ചയമായും അവൻ അറിയുന്നവനാണ്. ബിദാതി സുദൂർ, നെഞ്ചുകളിലുള്ളതിനെ അഥവാ ഹൃദയത്തിലുള്ളതിനെ.

0: നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം പതുക്കെയാക്കിക്കൊള്ളുക, അല്ലെങ്കിൽ അത് ഉറക്കെയാക്കിക്കൊള്ളുക, രണ്ടും സമമാണ്. കാരണം നിശ്ചയമായും അവൻ അഥവാ അള്ളാഹു ഹൃദയങ്ങളിലുള്ളവയെപ്പറ്റി അറിയുന്നവനാകുന്നു. വചനം 14, വാക്കർത്ഥം അലാ യഅലമു, അറിയുകയില്ലേ, അവൻ അറിയാതിരിക്കുമോ, മൻ ഖലഖ, സൃഷ്ടിച്ചവൻ, അവൻ സൃഷ്ടിച്ചവരെ, വഹുവ, അവനാകട്ടെ, അൽ ലത്തീഫ്, ഗൂഢമായതിനെ അഥവാ സൂക്ഷ്മമായതിനെ അറിയുന്നവനാണ്, സൗമ്യമായുള്ളവനാണ്, അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ്.
1: അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ,
0: സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ, അവനാകട്ടെ ഗൂഢരഹസ്യം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. 13-14 വചനങ്ങളുടെ വിശദീകരണം. അലാ യഅലമു മൻ ഖലഖ എന്ന വാക്യത്തിന് അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവരെ അവൻ അറിയുകയില്ലേ എന്നും അർത്ഥം വരാവുന്നതാണ്. രണ്ടായാലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. വചനം 15, വാക്കർത്ഥം ഹുവല്ലദീ, അവനത്രേ, യാതൊരുവൻ, അവൻ യാതൊരുവനാണ്, ജഅലലക്കും, നിങ്ങൾക്ക് ആക്കിത്തന്ന, അൽ അർദ, ഭൂമിയെ, ദലൂലൻ, വിധേയമായത്, പാകപ്പെട്ടത്, ഫംഷൂ, അതിനാൽ നടന്നുകൊള്ളുവിൻ അഥവാ സഞ്ചരിച്ചുകൊള്ളുവിൻ, ഫീ മനാകിബിഹ, അതിൻ്റെ തോളുകളിൽ കൂടി അഥവാ ഉപരിതലത്തിൽ കൂടി, വക്കുലൂ, തിന്നുകയും ചെയ്യുവിൻ, മിൻ റിസഖിഹ്, അവൻ്റെ ആഹാരത്തിൽ നിന്ന്, വ ഇലൈഹി, അവനിലേക്കു തന്നെ, അന്നുഷൂർ, ഉയർത്തെഴുന്നേൽപ്പ്.

ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ നിങ്ങൾ അതിൻ്റെ തോളുകളിലൂടെ അഥവാ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും അവൻ്റെ വക ആഹാരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തു കൊള്ളുവീൻ. അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പും. യഥേഷ്ടം വിഹരിക്കുവാനും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുവാനും ഉതകത്തക്കവണ്ണം ഭൂമിയെ മനുഷ്യനു പാകപ്പെടുത്തി തന്നിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാം അല്ലാഹു തരും എന്നു കരുതി അലസമായിരിക്കരുതെന്നും അതിൽ സൂചനയുണ്ട്. അതേസമയത്ത് ഉപജീവന വിഷയത്തിലും സമ്പാദ്യത്തിലും മാത്രം ശ്രദ്ധ ചെലുത്തി ഭാവി ജീവിതത്തിന്റെ കാര്യം മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. വചനം 16, വാക്കർത്ഥം. അഅമിൻതും, നിങ്ങൾ സമാധാനപ്പെട്ടുവോ നിർഭയരായോ. മം ഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ. ഐ യഖ്സിഫ ബിക്കും, നിങ്ങളെ അവൻ ആഴ്ത്തുന്നതിനെ. അൽ അർദ ഭൂമിയിൽ. ഫഇദാ ഹിയ, എന്നാൽ അപ്പോഴത്. തമൂർ, പിടച്ചുമറിയും ഇളകിക്ഷോഭിക്കും കിടിലം കൊള്ളും.

ആകാശത്തുള്ളവനെ അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ അപ്പോഴത് ക്ഷോഭിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. വചനം 17. വാക്കർത്ഥം: അം അമിൻതും, അതല്ലെങ്കിൽ നിങ്ങൾ സമാധാനപ്പെട്ടുവോ, നിർഭയരായോ? മംഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ, അയ്യുർസീല, അവൻ അയക്കുന്നത്, അലൈക്കും, നിങ്ങളുടെ മേൽ, ഹാസിബൻ, ചരൽ വർഷം, ചരൽക്കാറ്റ്, ഫസതഅലമൂന, എന്നാൽ നിങ്ങൾക്കറിയാറാകും, വഴിയെ അറിയും, കൈഫ, എങ്ങനെയാണ് എന്ന്, നദീർ, എന്റെ താക്കീത് താക്കീതുകാരൻ.

അതല്ലെങ്കിൽ ആകാശത്തുള്ളവനെ അവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും എന്റെ താക്കീത് എങ്ങനെയിരിക്കുന്നുവെന്ന്. വചനം 18 വാക്കർത്ഥം: വലഖദ് കദ്ദബ, തീർച്ചയായും വ്യാജമാക്കി, അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർ, ഫകൈഫ കാന, എന്നിട്ടു എങ്ങനെയായി ഉണ്ടായി, നക്കീർ, എന്റെ പ്രതിഷേധം, വെറുപ്പ്.

0: ഇവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ടായി? അവർ അതൊന്ന് ആലോചിച്ചു നോക്കട്ടെ. 16 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മം ഫിസ്സമ, ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവൻ അവന്റെ സൃഷ്ടിയായ ആകാശത്തിൽ ഒരിടത്ത് ഇരിക്കുകയാണെന്നോ മറ്റോ ഈ വാക്കുമൂലം ഊഹിക്കാവതല്ല. അല്ലാഹു അനാദ്യനും അനന്തനും എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനുമാണല്ലോ. അല്ലാഹു അർശിന്മേൽ ആരോഹണം ചെയ്തു, ഇസ്തവാ അലൽ അർശ് എന്നതുപോലെയുള്ള ഒരു പ്രയോഗം തന്നെയാണിതും. ഇത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവയുടെ ബാഹ്യാർത്ഥമല്ലാതെ അവയുടെ യാഥാർത്ഥ്യം തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. എന്തെങ്കിലും വ്യാഖ്യാനം നൽകി തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ഉത്തമവും സുരക്ഷിതവുമായ മാർഗം വ്യാഖ്യാനം അല്ലാഹുവിങ്കലേക്ക് വിടുകയാകുന്നു. സൂറത്ത് സജദയിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നാം പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നിഷേധവും ധിക്കാരവും അവസാനിപ്പിക്കാതെ എന്നും നിങ്ങൾക്കിവിടെ ശാന്തമായി കഴിഞ്ഞുകൂടാമെന്ന് കരുതേണ്ട. ഈ ഭൂമി ക്ഷോഭിച്ചിളകി അതിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ ഒരു ചരൽ വർഷം അല്ലെങ്കിൽ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുവാൻ അല്ലാഹുവിന് ഒട്ടും പ്രയാസമില്ല. നിങ്ങളെപ്പോലുള്ളവരിൽ അങ്ങനെ പലതും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ അപ്രകാരമുള്ള ആപത്തുകളൊന്നും സംഭവിക്കുകയില്ലെന്ന് ഭയം കൂടാതെ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുകയാണോ? ആ വിചാരം വേണ്ട എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ സാരം. ഹാറൂനും അവന്റെ ഭവനവും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടതും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ മേൽ ചരൽ വർഷമുണ്ടായതും കഅബ പൊളിക്കാൻ ശ്രമിച്ച ആനപ്പട്ടാളം കല്ലുകളാൽ നശിപ്പിക്കപ്പെട്ടതും മേൽപ്പറഞ്ഞതിന് ഉദാഹരണങ്ങളാണല്ലോ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല രചിച്ച വിശുദ്ധ ഖുർആനിലെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തുൽ മുൽക്കിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അൽ അമാനിയിൽ വിശദീകരിച്ചു നൽകിയത്.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്,
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
5: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم إلا موتتنا الأولى وما نحن بمعذبين. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 59-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ച ഒരു സ്വർഗാവകാശി സ്വർഗത്തിലുള്ള തൻ്റെ കൂട്ടുകാരുമായി സംസാരിക്കുന്ന സംസാരമാണ് തൊട്ടുമുകളിലും ഈ വചനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തനിക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ച കാര്യം അനുസ്മരിച്ചുകൊണ്ട് ആ വിശ്വാസി പറയുന്നു, ഇനി നമുക്ക് മരണമില്ലല്ലോ. ഇല്ല മൗത്തത്തനൽ ഊല, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ. വമാ നഹ്നു ബിമുഅസ്സബീൻ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഫീ ഖൗലിഹി തബാറക വ തആല ലിഅഹ്ലിൽ ജന്ന, ഈ വചനത്തിൽ അല്ലാഹു സ്വർഗാവകാശികളോട് പറയുന്ന കാര്യമാണ്. സൂറത്തു തൂറിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, കുലു വശ്രബു ഹനീഅം ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി സന്തോഷപൂർവം ഭക്ഷിച്ചുകൊള്ളുക, കുടിച്ചുകൊള്ളുക. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖൗലുഹു ഹനീഅൻ, അല്ലാഹുവിൻ്റെ വചനത്തിൽ ഹനീഅൻ എന്ന പദപ്രയോഗം അഥവാ സന്തോഷപൂർവം അല്ലെങ്കിൽ മംഗളങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാ യമൂതൂന ഫീഹ ഫഇൻദഹ ഖാലു, അവർ മരിക്കുകയില്ല ആ സ്വർഗലോകത്തിൽ. അതാണ് അവർ പറഞ്ഞത്, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ല മൗതതനൽ ഊല വമാ നഹ്നു ബിമുഅസ്സബീൻ, നമ്മൾ ഇനി മരിക്കുകയില്ലല്ലോ, നമ്മുടെ ആദ്യ മരണമല്ലാതെ. അഥവാ നമ്മൾ ദുനിയാവിൽ വച്ച് മരിച്ച ആ മരണമല്ലാതെ. വമാ നഹ്നു ബിമുഅസ്സബീൻ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ. അതുപോലെ തന്നെ ഇമാം ഹസനുൽ ബസ്വരി റഹ്മഹുള്ള പറയുന്നു, അലിമു അന്ന കുല്ല നഈമിൻ, അവർ മനസ്സിലാക്കി എല്ലാ അനുഗ്രഹവും. ഫഇന്നൽ മൗത യഖ്തഉഹു, ആ അനുഗ്രഹങ്ങളെല്ലാം അവസാനിക്കുന്നു മരണത്തോടുകൂടി. ഫഖാലു, അതുകൊണ്ടവർ പറഞ്ഞു, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ലാ മൗതതനൽ ഊല വമാ നഹ്നു ബിമുഅസ്സബീൻ. ഖീല ലഹും ലാ, ഇത് പറയുന്ന അവരോട് പറയപ്പെടും, ഇല്ല ഇനി നിങ്ങൾക്ക് മരണമില്ല. ഖാലു, അപ്പോഴാണ് അവർ പറയുക, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, തീർച്ചയായും ഇതാകുന്നു മഹത്തായ വിജയം. സൂറത്തു സ്വാഫാത്തിലെ 60-ാമത്തെ വചനം കൂടിയാകുന്നു അത്. ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, തീർച്ചയായും ഇതു തന്നെയാകുന്നു മഹത്തായ വിജയം. യഖൂലു ഇന്ന ഹാദാ ലഹുവൻ നജാത്തുൽ അളീം, തീർച്ചയായും ഇതാകുന്നു മഹ

0: ലോകം ഇതാകുന്നു അതിമഹത്തായ വിജയം. വഹാകദാ നജ്ജല്ലാഹു ദാലികൽ മുഅ്മിൻ, അപ്രകാരം അല്ലാഹു ആ വിശ്വാസിയെ രക്ഷിച്ചു. മിൻ കൈദി ഖരീനിഹി അൽ കാഫിർ, തൻ്റെ അവിശ്വാസിയായ ആ കൂട്ടുകാരനിൽ നിന്ന്. വറബത അലാ ഖൽബിഹി, ആ വിശ്വാസിയുടെ മനസ്സിന് അല്ലാഹു കെട്ടുറപ്പ് നൽകി. വല്ലാഹു യഹ്ദി മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു നേർമാർഗത്തിലാക്കുന്നു. വയഅസിമു, അല്ലാഹു സുരക്ഷിതത്വം നൽകുന്നു. വയുആഫി ഫദ്ലൻ, അല്ലാഹു അനുഗ്രഹം നൽകുന്നു. വയുദില്ലു മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു വഴിപിഴപ്പിക്കുന്നു. വയഖ്ദലു വയബ്തലി അദല, അതുപോലെ തന്നെ അല്ലാഹു ചില ആളുകളെ കൈവിടുന്നു, അവർ പരീക്ഷണത്തിന് വിധേയരാകുന്നു. ആ കാര്യമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, വഫിൽ ഖുർആനിൽ കരീമി മിസാലുൻ ആഖറു ലിൽ മഖ്ദൂലീനൽ മഫ്തൂനീൻ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരമായ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാതെ പോയ ചില ആളുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആനിലെ മറ്റു ചില സൂറത്തുകളിലും കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, വയൗമ യഅദ്ദു ലാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി തഖദ്തു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا ويوم يعض الظالم على يديه
1: അക്രമി തൻ്റെ വിരൽ കടിക്കുന്ന കൈ കടിക്കുന്ന ദിവസം. يقول അവൻ പറയും, يا ليتني اتخذت مع الرسول سبيلا, ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്ത, എന്റെ നാശമേ. ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്ന ആളെ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനി ദിക്രി, യഥാർത്ഥ സന്ദേശത്തിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. ബഅദ ഇദ് ജാഅനി, എനിക്കാ സന്ദേശം വന്നതിനു ശേഷം. വക്കാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, ശൈത്വാൻ മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാകുന്നു. സൂറത്തുൽ ഫുർഖാനിനെ ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, റുവിയ അന്ന ഹാദിഹിൽ ആയാത് നസലത് ഫീ ഉഖ്ബത്ത് ബിൻ അബി മുഈദ് വ ഉബൈ ബിൻ ഖലഫ്. ഹദീസിൻ്റെ ഈ ആയത്തിന് തഫ്സീറിൽ, അള്ളുവാ ഉൽ ബയാൻ എന്ന തഫ്സീറിൽ കാണാം ഈ വചനം അവതീർണമായത്. ഉഖ്ബത്തുബ്നു അബി മുഅയ്ത്തിൻ്റെയും ഉബൈബ്നു ഖലഫിൻ്റെയും വിഷയത്തിലാകുന്നു. വക്കാന ഉഖ്ബത്തുബ്നു അസ്ലം വക്കാന ഉഖ്ബ അസ്ലം ഫലം യസൽ ബിഹി ഉബൈ ഹത്താ ഇർതദ്. ഈ ഉഖ്ബ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്ന ഉബയ്യ് കാഫിറായിക്കൊണ്ടാണ് മരണപ്പെട്ടത്. വലാക്കിന്നൽ ഇബറ ബി ഉമൂമി ലഫ്ളി ലാ ബി ഖുസൂസി സബബ്, പക്ഷേ ആരുടെ വിഷയത്തിലാണ് അവതീർണം നടന്നതെങ്കിലും ഇതിൽ പറയുന്ന വിഷയങ്ങൾ എല്ലാവർക്കും ബാധകമാകുന്നു. ഫകുല്ലു ളാലിമിൻ അത്വാഅ ഖലീലഹു, ഏതൊരു അക്രമിയായ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ അനുസരിക്കുന്നുവോ, ഫിൽ കുഫിരി, കുഫറിൽ തൻ്റെ കൂട്ടുകാരൻ അനുസരിക്കുന്നുവോ, ഹത്ത മാ തഅലാ ദാലിക്, ആ അവസ്ഥയിലായിരിക്കും അവൻ മരണപ്പെടുക. യജിരി ലഹു മിസ്ല മാ ജറാ ലി ഇബ്നു അബി മുഅയ്ത്, ഈ തഫ്സീറിൽ പറഞ്ഞതുപോലെ ഇബ്നു അബി മുഅയ്ത്തിന് സംഭവിച്ച ആ ദുരന്തം പോലെ. അതേപോലെ തന്നെ നാം ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത്, ആരാണ് നമ്മുടെ ഉത്തമിത്രം എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നീ വിശ്വാസിയുമായി

0: മായിട്ടല്ലാതെ കൂട്ടുകൂടരുത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കാൻ ഇടയാകരുത്. ലാ തുസാഹിബ് ഇല്ലാ മൻ ഇദാ ദക്കർത അല്ലാഹ അആനക. നീ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ നിന്നെ സഹായിക്കുന്നവന്റെ കൂടെയല്ലാതെ നീ കൂട്ടുകൂടരുത്. വഇദാ നസീത ദക്കറക, നീ അള്ളാഹുവിനെ വിസ്മരിക്കുമ്പോൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നവനെയല്ല എന്റെ കൂടെയല്ലാതെ നീ കൂട്ടുകൂടരുത്. വഇദാ നൂദിയ ഹയ്യ അലസ്സലാ ഖാമ മഅക, ഹയ്യ അലസ്സലാ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ ആ നമസ്കാരത്തിലേക്ക് കൂടെ നമസ്കാരത്തിലേക്ക് പോകുന്നവൻ്റെ കൂടെയാണ് നീ കൂട്ടുകൂടേണ്ടത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാളെ പരലോകത്ത് അത്തരത്തിലുള്ള കൂട്ടുകാർ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പരലോകബോധത്തോടുകൂടി ജീവിക്കുന്ന കൂട്ടുകാരായിരിക്കും തീർച്ചയായും ഒരു വിശ്വാസിക്ക് ശുപാർശകരായി രംഗത്തു വരിക. സ്വഹീഹായ ഹദീസിൽ വിശ്വാസികൾക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് പറഞ്ഞ ആ ഗണത്തിൽ ആ ഹദീസിൽ കാണാൻ സാധിക്കും സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ച ഒരു വിശ്വാസി. എന്നാൽ ഉന്നതമായ പദവിയിൽ എത്തിപ്പെട്ട മറ്റൊരു വിശ്വാസി, തൻ്റെ കൂട്ടുകാരനായ വിശ്വാസി, ആ സ്വർഗാവകാശിയായ സ്വർഗത്തിൽ പ്രവേശിച്ച കൂട്ടുകാരന് വേണ്ടി ശുപാർശ പറയുന്നതിലൂടെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അവൻ ഉയർത്തപ്പെടും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അത്തരത്തിലുള്ള ഉത്തമന്മാരായ കൂട്ടുകാരുടെ കൂട്ടുകെട്ടാണ് ഏറെ ആഗ്രഹിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, പരലോകബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് അവരുടെ കൂട്ടുകാരെക്കുറിച്ചും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, അത്തരം ആളുകൾ നാളെ പരലോകത്ത് വെച്ച് പറയുന്നു, വലാ സ്വദീഖിൻ ഹമീം, ഇവിടെ ഞങ്ങൾക്ക് ശുപാർശ പറയാൻ ശുപാർശകന്മാരില്ല, അതേപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്ന ഉറ്റ ചങ്ങാതിമാരുമില്ല. ഈ കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നത് നാളെ പരലോകത്ത് വെച്ചുകൊണ്ടായിരിക്കും. പലപ്പോഴും ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടി, ഭൗതികമായ മറ്റു പല കാര്യലബ്ധിക്കും വേണ്ടി ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ കൂട്ടുകൂടുന്ന, ആ കൂട്ടുകെട്ടിലൂടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ പോലും ഏർപ്പെടുന്ന സഹോദരന്മാരെ, അതേപോലെ സഹോദരികളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വിലപിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചാകണം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അള്ളാഹു ഖുർആനിൽ സൂറത്ത് ത്വാഹായിൽ പറയുന്നു, തീർച്ചയായും അന്ത്യനാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹ, ഞാനതിനെ മറച്ചു വച്ചിരിക്കുന്നു. അതെന്നാണ് സംഭവിക്കുക, എപ്പോഴാണ് സംഭവിക്കുക എന്ന കാര്യം. ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. ഫലാ യസുദ്ദന്നക അൻഹാ, അതിനെ തൊട്ട് നിന്നെ തടയരുത്. മല്ലാ യുഅ്മിനു ബിഹാ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ, സൗഹൃദത്തിൻ്റെ പേരിൽ, ചങ്ങാത്തത്തിൻ്റെ പേരിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വിലക്കിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കൂട്ടുകാർക്കു വേണ്ടി, കൂട്ടുകാരികൾക്കു വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്ന ആളുകൾ ഇത്തരം വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാകുന്നു. ഫലായസുദ്ദന്നക്, നിന്നെ തടയാതിരിക്കട്ടെ. അൻഹാ, അള്ളാഹുവിനുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, മല്ലായു മിനുബിഹാ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ, അതേപോലെ തന്നെ വത്തബഅഹവാഹ്, തന്നിഷ്ടത്തെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, ഫതർദ, അതുമൂലം അവർ നാശത്തിൽ അകപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇത്തരത്തിൽ ചങ്ങാതിയെ തെരഞ്ഞെടുക്കുമ്പോൾ, കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുമ്പോൾ, ഓരോ വിശ്വാസിയും സൂക്ഷിക്കേണ്ട കാര്യം ധാരാളമായി ഉണർത്തിയത് കാണാൻ സാധിക്കും. അൽ മർഉ അലാ ദീനി ഖലീലി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും നോക്കട്ടെ ആരെയാണ് താൻ കൂട്ടുകാരനായി സ്വീകരിച്ചതെന്ന്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അല്ലാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, തഖ്വാബോധത്തോടുകൂടി ജീവിക്കാൻ സഹായിക്കുന്ന കൂട്ടുകാരെ സ്വീകരിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണെന്നത് നമുക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഓരോരുത്തരും സംസാരിക്കുകയും പരസ്പരം കൈമാറുകയും പരസ്പരം എത്തിക്കുകയും ചെയ്യുന്ന പല സന്ദേശങ്ങളും അത് അല്ലാഹുവോ പ്രവാചകനോ പഠിപ്പിച്ചതോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖപ്പെട്ടതോ ആയ കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. മറിച്ച് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ പലപ്പോഴും അന്ധവിശ്വാസങ്ങളും അതേപോലെയുള്ള തെറ്റായ വിശ്വാസങ്ങളും അത് പ്രചരിപ്പിക്കാൻ സഹായകമാകുന്ന അത്തരം സന്ദേശങ്ങളാണ് പരസ്പരം ആളുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരം അവസ്ഥകളിൽ പരലോകബോധത്തിന് സഹായിക്കുന്ന, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന സന്ദേശങ്ങൾ, മെസ്സേജുകൾ പരസ്പരം കൈമാറാൻ, അത് പരസ്പരം ഫോർവേഡ് ചെയ്യാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ തരത്തിലുമുള്ള ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ ഏത് സമീപനങ്ങളുണ്ടോ, തീവ്രവാദപരമായ കാര്യങ്ങളാകട്ടെ, അതേപോലെ തന്നെ വിശ്വാസ വൈകല്യങ്ങളാകട്ടെ, അത്തരം കാര്യങ്ങളെ പ്രമാണബദ്ധമായി നാം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിലേക്ക് നമ്മുടെ കൂട്ടുകാരെ നയിക്കുകയും അത്തരം കാര്യങ്ങൾ പരസ്പരം കൈമാറുകയും അങ്ങനെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ശരിയായ റൂട്ടിൽ, ശരിയായ മാർഗത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അല്ലാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും അത്തരത്തിലുള്ള അല്ലാഹുവിൻ്റെ ദീൻ ശരിയായി പ്രബോധനം ചെയ്യുന്ന, അത് മറ്റുള്ളവർക്ക് കൈമാറുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സൂക്ഷ്മതാബോധത്തോടെ ജീവിക്കുന്നവരിൽ, അതുമൂലം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ്.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 2:65 വചനത്തിലും 5:60 വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2:65 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീൽ എന്ന അനിയനെ കാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും ഷെയ്ഖ് അബ്ദുല്ലാസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.
1: ولقد

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ് പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം. ഖത്മുൽ ഖുർആൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല.
3: അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم
7: فلا تحسبن الله مخلف وعده رسله

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 519, സാദൽ ഹാമിദി.

0: മസീദ്.
1: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 519, സാദൽ ഗാമിദിയുടെ ശബ്ദം.
2: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ, സൂറത്തുർ റഹ്മാൻ 1 മുതൽ 16 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഹാഫിൽ മേവലാൻ കുർച്ചി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം കൃത്യമായി പഠിക്കാനും തെറ്റുകൾ തിരുത്തി പാരായണം നന്നാക്കാനും പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന പാരായണ പഠനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്, അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മൈൻ, അമ്മാ ബഅദ്. സൂറത്തുൽ മുസമ്മിൽ 11-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. وَذَرْنِي وَمَنْ أَوَى الْمُكَذِّبِينَ أُولِي النَّعْمَةِ وَمَهِّلْهُمْ قَلِيلًا إِنَّ لَدَيْنَا إِنَّ نُونُ مُشَدَّدَةٌ എന്നായിട്ട് മണിക്ക لَدَيْنَا അദ്ദ മുഫസ്സിലാണ് നീട്ടുക. أَنْكَالًا وَتَنْوِينِ ശേഷം വാവ്. وَطَعَامًا ذَا تَنْوِينِ ശേഷം ذَالِ إِخْفَاءُ غُصَّةٍ وَتَنْوِينِ ശേഷം വാവ്. നന്നായിട്ട് മണിക്ക. അദാബൻ അലീമ തന്നു ശേഷം ഹംസയാണ്, ഒട്ടും മണിക്കേണ്ടത് ഇല്ല. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തുൽ ജിബാലു കസീബം മഹീല. ആ അത്ര മതി, നോക്കാം.

പിന്നെ 15-ാം തായത്ത് സൂറത്തുൽ മുസമ്മിൽ ഇന്നാ അർസൽന, നൂന് മുശദ്ദദയാണ്, പിന്നെ മദ്ദുണ്ട്, അപ്പോൾ മദ് മുഫസിൽ. അപ്പോൾ ഇന്നാ ശ്രദ്ധിച്ചോത്തണ്ടാണ്. അർസൽന ഇലേക്കും വീണ്ടും മദ് മുഫസിൽ. റസൂലൻ ഷാഹിദൻ, തെന്നുവിൻ ശേഷം ഷീനാണ്. കമാ അർസൽന വീണ്ടും മദ് മുഫസിൽ. അർസൽന ഇല വീണ്ടും മദ് മുഫസിൽ. ഫിർഔന റസൂല, ഫഅസാ ഫിർഔനു റസൂല, ഫിർഔൻ റാ മുറക്കക്ക ടോത്ത് തഫ്ഹീമാക്കി പറയരുത്, ഫിർഔന ഫിർ എന്ന് പറയരുത്, ഫിർ എങ്ങനെ ഫിർഔന ഫിർഔന ഫിർഔൻ റസൂല, ഫഅഖദ്നാഹു അഖദം വബീല, ഫകൈഫ തത്തഖൂന ഇൻ കഫർതും. നൂനസാക്കിന് ശേഷം ഖാഫാണ്. ഇഖ്ഫാ യൗമൻ യജഅലു, തൻവീന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന ദാന ശീബ.

രണ്ടാമത്തെ കൂടി നോക്കാം. അസ്സമാഉ മദ് മുത്തസിൽ മുഫത്തിറും നൂനിസാക്കിന് ശേഷം ഫാ നന്നായിട്ട് മണിക്കുക. പിന്നെ മുഫ്തിറൂംബി ഇഖ്ലാബ് കാന വഅദുഹു മഫ്ഊല ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബി ഷാ മദ് മുത്തസിൽ ഫമൻ ഷാ അവിടെ നൂനിസാക്കിന് ഷീന് ഇഖ്ഫാ നന്നായിട്ട് മണിക്കുക.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്കായി പഠിപ്പിച്ചു നൽകിയത് മുബാറക് ബിൻ ഉമർ.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്.

ഈയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല

പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. ഹാഫിദ് അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 91, 92 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

പറയാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം വരാവുന്ന അബദ്ധങ്ങളും. വഇദ ഖീല ലഹും, വഇദ വഇദ ദാലിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈസ എന്ന രൂപത്തിൽ ഓതരുത്. വഇദ ഖീല ലഹും, ഖീല ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം, അത് കഴിഞ്ഞ് ചെറുനാക്ക്, ഖൈ ഖാ ഖീ ഖു അഖ്. വഇദ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ അത് നീട്ടാവുന്ന മദ്ദാണ്. ബിമാ അൻസല, ഇനി അൻസല സാക്കിന നൂന് ശേഷം സ, ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻസലല്ലാഹ്. ഖാലു നുഅ്മിനു, നുഅ്മിനു എന്നല്ല, നുഅ്മിനു നുഅ്മിനു ബിമാ ഉൻസില. ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മുൻഫസിൽ. ഉൻസില ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അലൈന, അയിൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അലൈന അലൈന. വയക്ഫുറൂന, കാഫിന് സുക്കൂൻ, അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. കാ കീ കു അക് വയക്, വയക്ഫുറൂന ബിമാ വറാഅഹ്. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മുത്തസിൽ വാജിബാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. വറാഅഹ് വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും, ഹാന് സുക്കൂൻ ഉള്ള ആ ഒരു രൂപം, ആ ഒരു ശബ്ദം കേൾക്കണം. വറാഅഹ് വറാഅഹ്. വഹുവൽ ഹഖ്, വഹുവൽ ഹഖ്. ഖാഫ് അതേപോലെ, ഹാഉം ഖാഫ് എല്ലാം മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫും ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഹഖ്, വഹുവൽ ഹഖ് മുസദ്ദിഖൻ. മുസ എന്ന് സ്വാദ്, സീനിനെ കൊണ്ട് സ്വാദ് പറയരുത്, സ്വാദാണ്. മുസദ്ദിഖൻ മുസദ്ദിഖൻ ലിമ, മുസദ്ദിഖൻ തൻവീന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖൻ ലിമ മഅഹും. ഖുൽ ഫലിമ തഖ്തുലൂന, ഖുൽ ഖുൽ ഫലിമ തഖ്തുലൂന. ഖാഫിനെ ഖൽഖല ചെയ്യണം, അഥവാ ശരിക്കും കേൾക്കണം. തഖ്തുലൂന അൻബിയാ, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അൻബി അൻബി. ശേഷം ഇവിടെ മദ്ദ് മുത്തസിലാണ്, അൻബിയാ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ. അൻബിയാ അല്ലാഹി മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ്, ഇഖ്ഫാം ബിഗുന്ന, അതോടൊപ്പം ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ൽ മിൻ ഖബ്ലു ഖബ്ലു ബാഇനെ ഖൽഖല ചെയ്യണം. ഇൻ കുന്തും, ഈ രണ്ട് മണിക്കലും ഇഖ്ഫാം ബിഗുന്നയാണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇൻ കുന്തും മുഅ്മിനീൻ, ഇവിടെ മുഅ്മിനീൻ സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമു തമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കുന്തും മുഅ്മിനീൻ. അടുത്ത ആയത്തിൽ വലഖദ് വലഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ജാഅകും മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ജാഅകും മൂസ, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാമു തമാസിലൈൻ, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൂസ ബിൽ ബയ്യിനാതി സുമ്മ തഖദ്തും, സുമ്മ സുമ്മ അല്ല, സീനല്ല, സുമ്മ നമ്മുടെ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് സുമ്മ. മീമിന് ശബ്ദമുണ്ട്, മണിക്കണം സുമ്മ.
സാക്കിന നൂന് ശേഷം മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ് നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം ബഅദിഹ് വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂന് ശേഷം ത എന്ന അക്ഷരം അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ ളാലിമൂൻ വഅൻതും ളാലിമൂൻ അല്ല ളാലിമൂൻ എന്നാണ് അധികം ആളുകളും പറയുക, അങ്ങനെയല്ല. ഇസ്തിഅലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തഹ്സീൻ ഖുർആൻ പഠന പദ്ധതി സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. തഹ്സീനിൽ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: عباده وخسر هنالك الكافرون.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഗാഫിർ 67 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കാനി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അൽ ബഖറ ആയത്ത് 21 മുതൽ 25 വരെയുള്ളത് ഖലീഫ സുനൈജിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. ഇന്ന് സൂറത്ത് സ്വാഫാത്തിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

فهم على آثارهم يهرعون. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 67-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു അവനെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച, ജീവിതത്തിൽ സൂക്ഷ്മതാബോധം കാത്തു സൂക്ഷിക്കാതിരുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അതിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിച്ച അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാർക്ക് നാളെ പരലോകത്ത് നൽകുന്ന കഠിന കഠോരമായ നരകശിക്ഷയെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിലുള്ള വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. തുടർന്ന് അള്ളാഹു ആ ആളുകളുമായി ബന്ധപ്പെട്ടു തന്നെ പറയുന്നു 68-ാമത്തെ വചനം, സുമ്മ പിന്നെ, ഇന്നഹും ഇന്നമർജിഅഹും, തീർച്ചയായും അവരുടെ മടക്കം, ലഇലൽ ജഹീം, കത്തിയാളുന്ന നരകത്തിലേക്ക് തന്നെയാകുന്നു. ബഅദ ഷുർബിൽ ഹമീമി, ഈ തിളച്ചുമറിയുന്ന വെള്ളം കുടിച്ചതിനു ശേഷം, ലഇലൽ ജഹീം, കത്തിയാളുന്ന നരകത്തിലേക്കാകുന്നു അവരുടെ മടക്കം. വദാലിക അന്നഹും യൂറദൂനൽ ജഹീമ ലിഷുർബിഹി വഹുവ ഖാരിജും മിനൽ ജഹീം. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ നരകാവകാശികൾ, നരകത്തിൽ കടന്നു വന്നുരുകുന്ന ആളുകൾ, അവർ ഈ ഹമീം കുടിക്കാൻ വേണ്ടി അവർ പുറത്തു കൊണ്ടുവരപ്പെടുന്നു. വഹുവ ഖാരിജും മിനൽ ജഹീം, ഹമീം എന്നത് നരകത്തിൻ്റെ പുറത്തുള്ള ഒന്നാകുന്നു. കമ തൂറദുൽ ഇബിൽ അൽ മാ, ഒട്ടകത്തെ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതുപോലെ. തുമ്മ യുറദ്ദൂന ഇലൽ ജഹീമി കമ ഖാല തആല, ഈ വെള്ളം കുടിച്ചതിനു ശേഷം അവർ നരകത്തിലേക്ക് തന്നെ മടക്കപ്പെടുന്നു. അള്ളാഹു സൂറത്തുർ റഹ്മാനിലെ 44-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ويطوفون بينها وبين حميم آن. ويطوفون അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. بينها وبين حميم آن, ആ നരകത്തിൻ്റെയും തിളച്ചുമറിയുന്ന വെള്ളത്തിൻ്റെയും ഇടയിലായിട്ട്. നരകത്തിൽ, ആ നരകത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നു 29-ാമത്തെ വചനത്തിൽ, ബിസ ശറാബു വസാഅത് മുർതഫഖ, ഈ നരകത്തിൽ നൽകപ്പെടുന്ന ഈ പാനീയം അതെത്ര മോശമാകുന്നു. ബിസ ശറാബ്, ആ നരകമാകുന്ന താവളം, വസാഅത്, അതെത്ര മോശമാകുന്നു. മുർതഫഖ, ചെന്നു ചേരാനുള്ള, താമസിക്കാനുള്ള സ്ഥലമായിട്ട് എത്ര മോശമാകുന്നു അത്. സൂറത്തുൽ വാഖിയയിലെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഹാദാ നുസുലുഹും യൗമദ്ദീൻ, സ്വർഗാവകാശികളെക്കുറിച്ച് അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു ആദിത്യ സൽക്കാരം അരുളും എന്ന് പറഞ്ഞതുപോലെ, നരകക്കാരെ പരിഹസിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഹാദാ നുസുലുഹും, ഇത് അവർക്കുള്ള ആ അതിഥി സൽക്കാരമാകുന്നു. ഈ കഠിനമായ, ചൂടേറിയ, തിളച്ചുമറിയുന്ന നരകത്തിലെ പാനീയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ പരാമർശം. ഹാദാ നുസുലുഹും, ഇത് അവർക്കുള്ള ആദിത്യ സൽക്കാരമാകുന്നു. യൗമദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസത്തിൽ. അല്ലാമ ഉസൈമി റഹ്മോദ് പറയുന്നു, അന്നഹാഉലാ അല്ലദീന ഫിന്നാർ കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ. അള്ളാഹുവിൻ്റെ വചനത്തിൽ പറയുന്നതുപോലെ, നരകക്കാർ നരകത്തിന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ആ നരകത്തിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടും. വഹാദാ ഫീഹി സിയാദത്തു തഅദീബിഹിം, കാരണം നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ നരകത്തിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടുക എന്നത് ശിക്ഷയിലുള്ള വർദ്ധനവാകുന്നു. ലിഅന്നൽ ഇൻസാന ഇദാ ഇൻഫതഹ ലഹു ബാബുൽ അമൽ വർ റജാ, ഏതൊരു മനുഷ്യനും
പ്രതീക്ഷയുടെ കവാടം അയാളുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ വല്ലാത്ത സന്തോഷം അയാൾക്ക് അനുഭവപ്പെടും. ثم عاد الى الخبير خيبه صار ذلك اشق واشد عليه. എന്നാൽ പ്രതീക്ഷയുടെ കവാടം തുറന്നതിനു ശേഷം വീണ്ടും അങ്ങോട്ട് മടക്കപ്പെട്ടാൽ ആ മനുഷ്യന് അത് കൂടുതൽ പ്രയാസകരവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആയിത്തീരും. ഇതാണ് അള്ളാഹുവിൻ്റെ പരാമർശം. നരകത്തിൻ്റെയും ഹമീമിൻ്റെയും ഇടക്ക് അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും എന്നത്. മാത്രമല്ല ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ലായർജിഊന സിവാഹ്, ഈ ജഹീമിലേക്കല്ലാതെ മറ്റെവിടേക്കും അവർ മടങ്ങിപ്പോവുകയില്ല, അവർ മടക്കപ്പെടുകയും ഇല്ല. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, നരകമോ സ്വർഗമോ വിധിക്കപ്പെടുന്ന വേളയിൽ നാം ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുക. നരകാവകാശികളിലെങ്ങാനും ഞാൻ പെട്ടുപോകുമോ എന്ന ചിന്ത, അതല്ല അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിലായിരിക്കുമോ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുക എന്ന ചിന്ത. അള്ളാഹു റബ്ബുൽ ആലമീൻ കഠിന കഠോരമായ നരക ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശേഷം 69-ാമത്തെ വചനത്തിൽ

ഇന്നഹും, കാരണം അവർ ഈ നരകത്തിൻ്റെ വിറകായി, നരകത്തിൻ്റെ ഇന്ധനമായി ഇവർ മാറാനുള്ള കാരണം, അൽ ഫൗ, അവർ കണ്ടെത്തി, ആബാഅഹും, തങ്ങളുടെ പിതാക്കന്മാരെ അവർ കണ്ടെത്തി, ദാലീൻ, വഴിപിഴച്ചവരായി, അവർ മാർഗഭ്രംശത്തിലായതായി ഇവർ കണ്ടെത്തി. തുടർന്ന് പറയുന്നു, ഫഹും അലാ ആസാരിഹിം യുഹ്റഊൻ. ഫഹും, അപ്പോൾ അവർ, തങ്ങളുടെ പിതാക്കന്മാരെ വഴിപിഴവലായി കണ്ടെത്തിയവർ, അലാ ആസാരിഹിം, അവരുടെ കാലടികളെ, അവരുടെ കാൽപ്പാടുകളെ, യുഹ്റഊൻ, ആ കാൽപ്പാടുകളിലേക്ക് ധൃതിയിൽ ചെന്നു, വേഗത്തിൽ അത് ചെന്ന് അത് സ്വീകരിച്ചു. ഇതാണ് ഈ ആളുകൾക്ക് നരകം ലഭിക്കാനുണ്ടായ കാരണമെന്നാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. ശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തഖ്ലീദ് എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് അന്ധമായ അനുകരണം എന്നത്. ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരുകൾ പഠിപ്പിക്കുന്നു, ഈ പറയുന്ന ആളുകൾ, യഅനി അന്നഹും വജദു ആബാഅഹും ഫീ ദലാലിൻ മുബീൻ, തങ്ങളുടെ പിതാക്കന്മാരെ അവർ വ്യക്തമായ വഴിപിഴവിൽ കണ്ടു. ആ സന്ദർഭത്തിൽ ആ പിതാക്കന്മാരുടെ വഴികേട് കൈയൊഴിക്കേണ്ട ഇവർ, അത് സ്വീകരിക്കാതിരിക്കേണ്ട ഇവർ, ഫഅസ്റഉ, ഇവർ ധൃതി കാണിക്കുകയാണ് ചെയ്തത. പിത്തിബാഇഹിം, ആ വഴിപിഴച്ച പിതാക്കന്മാരെ പിൻപറ്റാൻ, വഖ്തിഫാഇ ആസാരിഹിം, അവരുടെ കാലടികൾ അന്ധമായി സ്വീകരിക്കാൻ, വാരിപ്പുണരാൻ, ബിലാ ഫിക്രിൻ വലാ റുഇയത്തിൻ, ഒട്ടും ചിന്തിക്കാതെ, ഒട്ടും കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാതെ, വലം യസ്തജീബു ലിദാഇൽ അഖ്ലി വലാ ദുആത്തിൽ ഹുദാ, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, അതേപോലെ തന്നെ ബുദ്ധിപരമായി സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് ഇവർ ചെവി കൊടുത്തതുമില്ല. ഇത് ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പ്രവാചകൻ വന്ന് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വന്തം നാട്ടുകാരും സ്വന്തം ബന്ധുക്കൾ പോലും അവർ പ്രവാചകനോട് നടത്തിയ ന്യായവാദം, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പിഴച്ചു എന്നാണോ നീ പറയുന്നത്? പ്രവാചകൻ ക്ഷണിക്കുന്ന വിഷയം അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ഇബാദത്തിൻ്റെ ഒരു അംശവും അവർക്ക് അർപ്പിക്കാനോ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചത്, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ മാർഗമാണല്ലോ സ്വീകരിച്ചത്, ആ മാർഗമാണ് ഞങ്ങളും പിൻപറ്റുക എന്നതാണ്. ഈ ഏറ്റവും പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും ബുദ്ധിമാന്മാരെന്ന് പറയപ്പെടുന്ന, വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ പൂർവ്വപിതാക്കന്മാരെ അന്ധമായി പിന്തുടരുന്ന അവസ്ഥയാണ്, അത്തരം കാഴ്ചയാണ് ഈ പുരോഗമിച്ച സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂൽ, സൂറത്തുൽ മാഇദയിലെ 104-ാമത്തെ വചനത്തിൽ കാണാം, അവരോട് പറയപ്പെട്ടാൽ അല്ലാഹു ഇറക്കിയതിലേക്കും അല്ലാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ വരുവീൻ എന്ന് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഹസ്ബുനാ, ഞങ്ങൾക്കു മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു മാർഗത്തിൽ കണ്ടോ അതു മതി ഞങ്ങൾക്ക്. അല്ലാഹുവിൻ്റെ ചോദ്യം, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅം വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാർ ഒന്നും മനസ്സിലാക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും, അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ അവരെ പിൻപറ്റുകയാണോ? സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖയില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ വാരിപ്പുണരുന്ന ആളുകൾ, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരുടെ കബറുകൾ കെട്ടിയുയർത്തി അവിടെ പോയി അനുഗ്രഹം വാങ്ങുന്ന ആളുകൾ, ഇത്തരത്തിൽ മാലയിലും മൗലൂദിലും

പ്രവാചകനിലേക്ക് വരുവീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പ്രവാചകനെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നൊക്കെ ആവേശത്തോട് കൂടി പറയുന്ന ആളുകൾ, അവരും പറയുക ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെയാണ് പിൻപറ്റുക, അവർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ ആയിക്കൊള്ളട്ടെ എന്നുപോലും വീരവാദം മുഴക്കുന്ന മനുഷ്യരെ, സഹോദരന്മാരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിലെ 170-ാമത്തെ വചനത്തിൽ കാണാം.

أنا أولو كان آباؤهم لا يعقلون شيئا لا يعقلون شيئا ولا يهتدون. സൂറത്തുൽ മാഇദയിൽ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 170-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ, മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് നിങ്ങൾ പിൻപറ്റുവീൻ, ഖാലു, അവരുടെ മറുപടി അവർ പറയും, ബൽ, എന്നാൽ, നത്തബിഉ, ഞങ്ങൾ പിൻപറ്റും, മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു വഴിയിൽ ഞങ്ങൾ കണ്ടുവോ അത് ഞങ്ങൾ പിൻപറ്റും. ഇത് ഇന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാഹുവിൻ്റെ മറുപടി, അവലൌ കാന ആബാഉഹും, അവരുടെ പിതാക്കന്മാർ ആണെങ്കിലും, ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, ഒന്നും ചിന്തിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും അവരെ ഇവർ പിൻപറ്റുകയാണോ? യഥാർത്ഥത്തിൽ തങ്ങളുടെ പിതാക്കന്മാർ ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്നതുകൊണ്ട് ഞാനും പഠിക്കാൻ പോകുന്നില്ല എന്ന് ഒരാളും പറയാറില്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരാളും ഡോക്ടറായിട്ടില്ല, അതുകൊണ്ട് ആരെയും ഡോക്ടറാക്കേണ്ടതില്ല എന്നും ഒരാളും പറയാറില്ല. എന്നാൽ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും കൃത്യമായി സത്യവിശ്വാസം, കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസം, തൗഹീദ്, അതാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹുവല്ലാത്ത ഒരു വ്യക്തിയോടും, അവർ മഹാന്മാരാകട്ടെ, അവർ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളാകട്ടെ, അവർ അമ്പിയാക്കന്മാർ തന്നെയാകട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നു മാത്രമല്ല, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്നത് എന്നു പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾക്ക് ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്നുവെങ്കിൽ ആ ആയത്ത്, ആ വചനം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നിലപാടാണ് സമൂഹത്തിൽ കാണാൻ സാധിക്കുക. വഹാദാ ഹുവ തഖ്ലീദുൽ മദ്മൂം, ഇതാണ് ആക്ഷേപാർഹമായ, ഏറ്റവും മോശമായ, അന്ധമായ അനുകരണം. വലാ യുഖല്ലിദു, ഇത്തരത്തിൽ അന്ധമായി അനുകരിക്കുകയില്ല. ഇല്ലാ അസബിയുൻ, പക്ഷപാതിത്വം കാണിക്കുന്ന ആളുകളല്ലാതെ, ഔ ഗബിയുൻ, അല്ലെങ്കിൽ വിഡ്ഢിയായ മനുഷ്യനല്ലാതെ. എത്ര വ്യക്തമാണ് സഹോദരന്മാരെ ഈ വ്യാഖ്യാനം! അന്ധമായ പക്ഷപാതിത്വവും അതേപോലെ ബുദ്ധിയെ പണയപ്പെടുത്തിക്കൊണ്ട് നിലപാടുമല്ലാതെ ഇത്തരത്തിൽ പൂർവപിതാക്കന്മാരെ അന്ധമായി സ്വീകരിക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യന് യോജിച്ചതല്ല എന്നത് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മെ വിശ്വാസികളെ ഓർമ്മിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ കടമയായിട്ടുള്ള കാര്യം, നമ്മളുടെ പൂർവപിതാക്കന്മാർ സന്മാർഗം പ്രാപിച്ചവരാണെങ്കിൽ, ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ തീർച്ചയായും നമ്മളവരെ പിൻപറ്റണം. മറിച്ച് ഖുർആനിനും സുന്നത്തിനും എതിരാണ് അവരുടെ ജീവിതമെങ്കിൽ അവരെ പിൻപറ്റാൻ അല്ലാഹുവോ അല്ലാഹുവിൻ്റെ റസൂലോ നമ്മോട് ആവശ്യപ്പെടുന്നില്ല എന്ന കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ, സത്യം സ്വീകരിക്കാൻ, ആ സത്യത്തിലായിക്കൊണ്ട് തന്നെ മരണം വരിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായ വാദങ്ങളുടെ പിന്നാലെ

0: ദമായ പാരമ്പര്യവാദം സ്വീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മുടെ സമൂഹത്തെ നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സ്വാഫാത്തിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ് ഹൃദയവസന്തത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ, സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ ടെലിക്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കോളറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വലൈക്കും സലാം.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഹാനി.
2: ഹാനി, മോൾ എവിടുന്നാണ് വിളിക്കുന്നത്?
3: വള്ളിക്കുന്ന്.
2: വള്ളിക്കുന്ന്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ആറ്.
2: ആറല്ലേ. എന്താണ്, സ്കൂളൊക്കെ വീണ്ടും റീഓപ്പൺ ചെയ്തില്ലേ? ഏതൊക്കെ ദിവസമാണ് ക്ലാസ് ഉള്ളത്?
3: ട്യൂസ്ഡേയും
2: തേഴ്സ്ഡേയും അല്ലേ. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? പഴയ പോലെ തന്നെ ആയോ?
3: ഇല്ല, കുറെ എല്ലാ കുട്ടികളും വരാൻ പറ്റില്ലല്ലോ, കുറച്ച് കുട്ടികൾ വരില്ലല്ലോ.
2: എന്നാലേ നമ്മള് മത്സരം തുടങ്ങല്ലേ. അപ്പോ ഇതിന്റെ മുമ്പ് വിളിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കാണ്. വിളിച്ചിട്ടുണ്ടോ?
3: വിളിച്ചിട്ടില്ല.
2: ടെലിക്യൂസിലേക്കല്ല വിളിച്ചത്. ഓക്കെ. ഖുർആൻ ടെലിക്യൂസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ നമ്മുടെ അവസാനത്തെ ജുസ് ഉണ്ടല്ലോ, അമ്മ ജുസ്. അതിൽ നിന്നൊരു 3 ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ. അപ്പോ ആ 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് മോൾക്ക് ഇൻഷാല്ലാ ഒരു പ്രോത്സാഹന സമ്മാനം ഇവിടുന്ന് ലഭിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങല്ലേ. ആദ്യത്തെ ചോദ്യം ഇതാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه كان في أهله مسرورا അതിൻ്റെ ബാക്കി പാരായണം ചെയ്യണം. ഈ ഇപ്പോൾ ഓതി ആയത്തിൻ്റെ ബാക്കി എന്താക്കണം, പാരായണം ചെയ്യണം. എന്താ മോള് ചോദിച്ചത്? ഒന്നുകൂടെ പാരായണം ചെയ്യാനാണോ? മോള് പറയുന്നത് ക്ലിയർ ആവുന്നില്ല. റേഞ്ച് കട്ടാവുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ?

0: മസ്റൂറ. ഈ ആയത്തിന്റെ ബാക്കി പാരായണം ചെയ്യാം. ഇപ്പോൾ ഓതിയ ആയത്തിന്റെ ബാക്കി എന്താക്കണം മോള്? പാരായണം ചെയ്യണം. പെട്ടെന്ന് പാരായണം ചെയ്യണേ. നമ്മുടെ അടുത്ത് കുറെ കോളുകൾ നമുക്ക് വരാറുണ്ട്, അപ്പം ബാക്കിയുള്ള കോളേഴ്സ് വെയിറ്റിംഗ് ആണ്. മോളുടെ സമയം ഇതാ ഇപ്പോൾ അവസാനിക്കും. മോള് പെട്ടെന്ന് ഓതിയാലേ ഇൻഷാല്ലാ നമുക്ക് മത്സരം കണ്ടിന്യൂ ചെയ്യാം. മോള് ഫോണ് ലൗഡ് സ്പീക്കറിലാണ് ഇട്ടത്. നമ്മളെ മോള് എന്തൊരു കണക്ഷൻ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ റിപ്ലൈയും കിട്ടുന്നില്ല. ഇൻഷാല്ലാ അതിൻ്റെ ഉത്തരം അല്ലെ യഹൂർ എന്നാണ്. ഈ കോള് എന്തോ ഒരു കണക്ഷൻ പ്രശ്നങ്ങളുണ്ട്. ഇൻഷാല്ലാ മോള് വീണ്ടും വിളിക്കാം. കോള് കട്ടായിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു കോളറിലേക്ക് പോവുകയാണ്. ഈ കോള് എന്തോ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫർഹാന.
0: ഫർഹാന, മോളെ എവിടുന്നാ വിളിക്കുന്നത്?
1: കോട്ടക്കൽ.
0: എവിടുന്നാ വിളിക്കുന്നത്?
1: കോട്ടക്കൽ ചെനക്കൽ.
0: അതേത് ജില്ലയിലാ?
1: മലപ്പുറം ജില്ല.
0: മലപ്പുറം ജില്ലയിൽനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: സ്കൂളിൽ നാലിലാണ്. സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിക്കുന്നത് ഒരു മൂന്നിലാണ്.
0: ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്കൂൾ ഓഫ് ഖുർആനിൽ ഇപ്പൊ എത്ര ജ്യൂസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്?
1: മൂന്ന്.
0: മൂന്ന് ജ്യൂസ്. ഓക്കെ, അപ്പൊ മൂന്ന് ജ്യൂസ് ഇന്ന് ചോദ്യം ചോദിക്കാലോ അല്ലേ?
1: ആ, പക്ഷെ ഞാൻ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട് വേറെ ഒന്നില്. അതിലെ ആറ് ജ്യൂസ്.
0: ആറ് ജ്യൂസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ?
1: അമ്മ ജ്യൂസും തബാറക ജ്യൂസ്, കാദിസമിയ ജ്യൂസ്,
0: വിശുദ്ധ ഖുർആനെ വീണ്ടും പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ്. ഇൻഷാല്ലാ നമ്മളെ മത്സരത്തിലേക്ക് പ്രവേശിക്കാണ്. ചോദ്യം, ഒരായത്ത് പാരായണം ചെയ്യും, ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത് ട്ടോ. ഇൻഷാല്ലാ. അപ്പോ ആയത്ത് ഇതാണ്.
1: ഹലോ.
0: ആയത്ത് പാരായണം ചെയ്യട്ടെ.
1: ഇൻഷാ അല്ലാ.
0: ഇൻഷാ അല്ലാ.

ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ തഗാബുനിലെ ആയത്താണ് അല്ലേ. മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഒരായത്തോതും അതിൻ്റെ തൊട്ടു മുകളിലുള്ള ആയത്താണ് പാരായണം ചെയ്യേണ്ടത്. ഇൻഷാല്ലാ. അപ്പോ ചോദിക്കട്ടെ. പെട്ടെന്ന് പാരായണം ചെയ്യണം. അധികം സമയമെടുത്ത് ആലോചിച്ച് പാരായണം ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോ ചോദ്യം ഇതാണ്.

0: الرجيم. بسم الله الرحمن الرحيم. الذين هم على صلاتهم قائمون.
1: പറഞ്ഞ ഉത്തരം തെറ്റായി പോയിട്ടുണ്ട്. ഉത്തരം വല്ലദീനഹും അല സ്വലാത്തിഹിം യുഹാഫിദൂന എന്നാണ്. അപ്പോ നമ്മളെ ചെറുതായിട്ടൊന്ന് തെറ്റ്, അത് പ്രശ്നമല്ല. ഇൻഷാല്ലാ മോൾ എന്തൊക്കെയാ ഇങ്ങനത്തെ ഒരു ചോദ്യം മോളോട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഇനി വിളിക്കുമ്പോ ഇങ്ങനത്തെ ഒരു ചോദ്യവും നേരിടാൻ ഉള്ള ഒരു തരത്തില് വിളിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം സാരല്ല. അപ്പൊ ഇടയ്ക്ക് തെറ്റ് പറ്റല്ലോ, തെറ്റ് പറ്റിയാകുമ്പോ വീണ്ടും നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇൻഷാല്ലാ മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ.
0: ഇനിയും
1: അല്ലാഹു എളുപ്പാക്കി തരട്ടെ കാര്യങ്ങളൊക്കെ. വിളിച്ചതിൽ സന്തോഷം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ഈ എപ്പിസോഡിലെ മറ്റൊരു വിദ്യാർത്ഥിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻഷാല്ലാ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: സജ്ജാദ്.
1: എന്താ പേര് മോന്റെ?
0: സജ്ജാദ്.
1: സജ്ജാദ്. സജ്ജാദ് മോനെ എവിടുന്നാ വിളിക്കുന്നത്? കോട്ടക്കൽ ചിനക്കൽ. ഓക്കെ മോനെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സില് അല്ലേ. ഓക്കെ ഓക്കെ. വിശുദ്ധ ഖുർആന് പഠനം പഠിക്കുന്നുണ്ടോ? എവിടെയാ പഠിക്കുന്നത്? എത്ര ജ്യൂസ് മനപ്പാടമാക്കിയിട്ടുണ്ട്?
0: അമ്മ ജ്യൂസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ
1: പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കാലോ അല്ലേ. ഇൻഷാല്ലാ. അപ്പൊ ആദ്യത്തെ ഒരു എളുപ്പമുള്ളത് ചോദിക്കണോ? ആ ഇൻഷാല്ലാ. എന്നാ വളരെ എളുപ്പമുള്ള ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. അതേപോലെ തന്നെ അത് എത്രാമത്തെ സൂറത്താണ് എന്ന് പറയണം. ഓക്കെ റെഡി അല്ലേ? ഓക്കെ.

0: ഈ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. അതേപോലെ തന്നെ പറയുന്ന സൂറത്ത് എത്രാമത്തെ അധ്യായമാണ് വിശുദ്ധ ഖുർആനിൽ എന്നും പറയണം. രണ്ടും പറഞ്ഞാലാണ് അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. അപ്പോ മോനെ പെട്ടെന്ന് ഉത്തരം പറയാ. ഏത് സൂറത്താണ് എന്നും അത് ആ സൂറത്ത് എത്രാമത്തെ അധ്യായമാണ് എന്നും പറയണം. നമ്മുടെ സമയം അധികം നമുക്ക് തരാൻ പറ്റൂല. ഏതാണ് സൂറത്ത്? മുത്തഫിഫീൻ എന്നത് ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ഒരു പാട്ടുണ്ടല്ലോ ചോദ്യത്തിന്, അതിന് എത്രാമത്തെ സൂറത്താണ് സൂറത്ത് മുത്തഫിഫീൻ? പെട്ടെന്ന് മറുപടി പറയണം. 20 സെക്കൻഡ് ആണ്.
1: 53.
0: മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിന് മോൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഒരായത്തിൻ്റെ ആയത്ത് ഓതും, ആ ആയത്തിൻ്റെ മുൻപുള്ള ആയത്ത് ഏതാണ് എന്ന് പറയണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, നമുക്ക് എളുപ്പമുള്ളത് ചോദിക്കാം. ഓരോ ക്വസ്റ്റ്യനും എളുപ്പമാണ്. ഇപ്പൊ ആദ്യത്തെ ചോദിച്ചത് എളുപ്പല്ലേ? അപ്പൊ അതേപോലെ എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ചോദ്യം ഇതാണ്. ഫഅംബത്ന ഫീഹാ ഹബ്ബ. ഈ ആയത്തിന്റെ തൊട്ടുമുകളിലുള്ള ആയത്ത് ഏതാണ് എന്ന് പറയണം. സമയം 30 സെക്കൻഡാണ് അനുവദിക്കുക. അതിൻ്റെ ഒരു സമയം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. വളരെ പെട്ടെന്ന് തന്നെ തൊട്ടു മുമ്പത്തെ ആയത്ത് മോന് പാരായണം ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഇനി അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചോദ്യം ഇതാണ്, എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. സൂറത്ത് മുത്തഫിഫീനിലെ എത്ര ആയത്തുകളുണ്ട്? പെട്ടെന്ന് പറയണേ. സൂറത്ത് മുത്തഫിഫീനിലെ എത്ര ആയത്തുകളുണ്ട് എന്നാണ് ചോദ്യം. 36 എന്ന ഉത്തരം ശരിയാണോ? ഉറപ്പായിട്ട് ശരിയാണോ? ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. അപ്പോ സന്തോഷായില്ലേ? 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞു. മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ഇങ്ങനെ 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞ സന്തോഷമുണ്ട്. മോന് ഖുർആൻ പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ജസാകല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഈ എപ്പിസോഡിലെ അവസാന വിദ്യാർത്ഥിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻഷാല്ലാ, അതാരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഹിലാൽ
0: ഹാഷിർ. മോനെ എവിടുന്നാ വിളിക്കുന്നത്?
2: കണ്ണൂർ ജില്ലയിലെ ചങ്ങളായി.
0: ചങ്ങളായി അല്ലേ? ഓക്കെ. മോനെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: 2-ൽ. 2-ൽ
0: അല്ലേ? ഏത് സ്കൂളിലാണ്?
2: സ്കൂളിലൊന്നില്ല.
0: പിന്നെ എന്തിലാ 2 പഠിക്കുന്നത്?
2: മദ്രസയിൽ.
0: ഏത് മദ്രസയിലാ പഠിക്കുന്നത്?
2: സ്കൂൾ ഓഫ് ഖുർആനിൽ.
0: സ്കൂൾ ഓഫ് ഖുർആനിൽ. ഓക്കെ. എത്ര ജുസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? അമ്മ ജുസ്
2: മനഃപ്പാഠമാക്കി.
0: ഫുള്ളായിട്ടില്ല അല്ലേ? ഓക്കെ. ഇപ്പോ നമ്മുടെ മോൻ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്?
2: ഇൻഫിത്താർ വരെ.
0: ഇൻഫിത്താർ വരെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതിന്റെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, അന്ന് എന്തായിരുന്നു അവസ്ഥ? മോനെ സമ്മാനം കിട്ടിയിരുന്നോ? മൂന്ന് തവണ സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നാലാമത്തെ തവണ സമ്മാനം. എങ്ങനെ? ടെലിക്യൂസിലെ ഖുർആൻ ടെലിക്യൂസിലെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഹിലാൽ ഹാഷിർ. ഓക്കെ ചോദിക്കട്ടെ. يقول أهلكت مالا لبدا. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ചോദ്യം
2: വലദ്.
0: ഏത് സൂറത്തിലാണ്?
2: വലദ്.
0: ബലദാണോ വലദാണോ?
2: വലദ്.
0: വലദ് എന്ന സൂറത്തല്ല മോനെ വിചാരിച്ച ഉദ്ദേശിച്ചത്. ശരിയാണ്, സൂറത്തു ബലദാണ്, വലദല്ല. ഓക്കെ ഇൻഷാല്ല. അപ്പോ ഒന്നാമത്തെ ഉത്തരം ശരിയായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് അടുക്കല്ലേ. ചെറുതായിട്ടൊരു പേടിയുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. പേടിയുണ്ടോ? ചെറുങ്ങനെ. എന്തിനാ പേടിക്കുന്നത്? ചെറുങ്ങനെ പേടിയില്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം. ചെറുങ്ങനെ പേടിയുണ്ടോ? ഉറപ്പാ? എന്നാ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കല്ലേ. ഓക്കെ, നീ ചെറുങ്ങനെ പേടിക്കോ? ചെറുങ്ങനെ പേടിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഇല്ല. മോന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആരാള്ളത്? ഉമ്മ. ഓക്കെ, ഉമ്മ ഉത്തരം പറഞ്ഞു തരുന്നില്ലല്ലോ. ഉമ്മനെ പറയും. ഉമ്മച്ചി മത്സരം കേട്ടാ മതി പറയട്ടോ. എന്നെ സഹായിക്കാൻ പാടില്ല, ഞാൻ ഒറ്റക്ക് പറഞ്ഞു ജയിക്കുന്നു പറയണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മള് ചെറുങ്ങനെ പേടിയില്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലെ ആയത്താണ്? ബുറൂജ്. ഉറപ്പാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ? അഥവാ തെറ്റിയാലോ? തെറ്റി നമ്മൾ വെറുതെ സമ്മാനം പോക്കണം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ. അല്ലാഹു അക്ബർ. ഒന്നുകൂടെ ആലോചിക്കാൻ സമയം തരാം. ഒരു 2-10 സെക്കൻഡ് തരാം. ഏത് സൂറത്താണ്?
2: ഒന്നും കൂടി
0: ഓതി തരണം. അല്ലദീ ലഹു മുൽകു സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്.
2: ഇൻഷിഖാക്കിലാണോ?
0: ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മോനെ വെറുതെ പേടിക്കണ്ട. മോനെ ആദ്യം പറഞ്ഞ ഉത്തരം എന്താണ്? ശരിയാണ് കേട്ടോ, സൂറത്തുൽ ബുറൂജിലെ ആയത്ത് തന്നെയാണ് കേട്ടോ. കൺഫ്യൂഷൻ ആവാൻ പാടില്ല. നമ്മളൊരാൾ എത്ര കൺഫ്യൂഷൻ ആക്കാൻ നോക്കിയാലും നമ്മൾ എന്താക്കണം? നമ്മൾ പറഞ്ഞ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കണം. ഓക്കെ. അപ്പൊ ഇനി ചെറുങ്ങനെ പേടിയുണ്ടോ? ചെറുങ്ങനെ പേടി ഉണ്ടായിട്ടാണല്ലോ കൺഫ്യൂഷൻ ആയത്. അപ്പൊ ചെറുങ്ങനെ പേടി ഒഴിവാക്കോ. രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണുള്ളത്. ആ ചോദ്യത്തിനു കൂടി മറുപടി പറഞ്ഞാല് എന്ത് കിട്ടും?
2: സമ്മാനം
0: വേണ്ടല്ലോ നമുക്ക്. നമുക്ക് കുറെ കിട്ടിയതല്ലേ. വേണം. നിർബന്ധ? വളരെ നിർബന്ധ. എന്നാ ഒരു ചോദ്യം ഇതാണ്. ഈ ചോദ്യം ഇവരായത്ത് ഓതും. ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. പിന്നെ ആ സൂറത്ത് എത്രാമത്തെ സൂറത്താണ് എന്ന് പറയണം. റെഡിയാണോ? തയ്യാറായിട്ടിരുന്നോ? ഓക്കെ. ചോദ്യം ഇതാണ്. وما لأحد

0: ഈ സൂറത്ത് അല്ല ഇല്ല ഈ ആയത്ത് ഏത് സൂറത്തിലാണ്, അതേപോലെ ഈ സൂറത്ത് എത്രാമത്തെ അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ? സൂറത്തു സൽസല എന്ന ഉത്തരം. റിസൾട്ട് പറയട്ടെ. സൂറത്തു സൽസല എന്ന ഉത്തരം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുന്നോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, സമയം ആലോചിക്കണം. ആയത്ത് ഒന്നുകൂടെ ഓതണോ? ഒമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ. പത്ത് സെക്കൻഡ് കൊണ്ട് മോനെ ഉത്തരം പറയണം. ദാ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞു. സൂറത്തു ഉത്തരം പറയാണ്. സൂറത്തു ലൈലിലെ ആയത്താണ്, 92-ാമത്തെ സൂറത്തായ സൂറത്തു ലൈൽ, രാത്രി എന്നർത്ഥം വരുന്ന സൂറത്തിലെ ആയത്താണ് ഇപ്പോൾ പാരായണം ചെയ്തിട്ടുള്ളത്. അറിയായിരുന്നോ? ആ അതാണ് ചെറുങ്ങനെ പേടിച്ച പ്രശ്നം. അതാണ് നമ്മളെ ഉത്തരങ്ങളൊക്കെ നമ്മൾ പേടി കൊണ്ട് മറന്നു. പേടി മാറിയില്ലല്ലോ, ഇപ്പണി മാറിയിട്ടെന്താ കാര്യം? അപ്പൊ ഇനി വിളിക്കും, എന്താക്കണം? പേടിയില്ലാതെ മച്ചിനോട് ചായയൊക്കെ കാച്ചി തന്നിട്ട് വിളിക്കാൻ പറയണം കേട്ടോ. ഓക്കെ. ആ സങ്കടമൊന്നും വേണ്ട, നമ്മള് മത്സരല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടും. ഓക്കെ, ഇൻഷാല്ലാ. ഇൻഷാല്ലാ പറയൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: വളരെ ഉത്സാഹത്തോടെ കുട്ടികൾ പങ്കെടുത്ത പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ, വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പിഞ്ചോമനകൾ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം ജുസുകൾ മനഃപ്പാഠമാക്കുകയും ഇത്തരം മത്സരങ്ങളിൽ ആവേശത്തോടുകൂടി പങ്കെടുക്കുകയും ചെയ്യുന്നത് ഒരർത്ഥത്തിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അള്ളാഹു അത്തരം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: هذا القرآن يوحدنا لطريق الخير يوجهنا
3: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. വഈദ് അഖദ്ന മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഈദ് അഖദ്ന അഖദ്ന, ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖകും മീസാഖകും എന്നല്ല, മീഥാ മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീസാഖകും ഖാഖും മീസാഖകും. ലാ തസ്ഫികൂന ദിമാഅകും ദിമാഅകും. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസകും അൻഫു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസകും സാക്കിന മീമിന് ശേഷം മീം ഇദ്ഗാം മുതമാസിലിൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്ദി ആയിരിക്കും, സാക്കിന നൂനിന് ശേഷം ദാൽ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിന്ദി ആയിരിക്കും. സുമ്മ സുമ്മ സുമ്മ എന്നാവരുത്, ثم. അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ. അഖ്റർതും വഅൻതും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻതും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും ഇഖ്ഫാം ബിഗുന്ന ഹഉലൈ. ഇവിടെ രണ്ട് മദ്ദുണ്ട്, ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹഉലൈ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം.

അൻഫുസകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം തൻവീന് ശേഷം മീം ഇത് ഗംബിഗുന ഫരീഖം മിൻകും മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന മിൻകും ശേഷം മിൻകും മീ മീമു സാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഗാം മുതമാസിലൈൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും മിൻദിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന മിൻദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, തവാഹറൂന അലൈഹിം ബിൽ സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫാ ശഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി വൽ ഉദ്വാൻ. വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വയ്യതുക്കും സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന വയ്യതുക്കും വയ്യതുക്കും നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വയ്യതുക്കും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം ഐനുണ്ട് ഇവിടെ, മുഹറമുൻ അ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും ഇഖ്റാജുഹും അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ ഐന ദാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി وتكفرون ببعض ببعض ض ض ض ببعض فما جزاء مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൻ യഫഅലു സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന മൻ യഫ്അലു നൂനിനെ അവ്യക്തമാക്കി, അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന്ന മൻ യഫ്അലു ذلك منكم ഇഖ്ഫാം ബിഗുന്ന منكم الا خزي في തൻവീന് ശേഷം ഫ തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക് തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന ഖിസ്യൂ ഫിൽ ഹയാത്തി ദുനിയ. ഇവിടെ തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാമ പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യൂ ഫിൽ ഹയാത്തി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാത്തി ദുന്യ ദുന്യ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുന്യ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുന്യ വയൗമൽ ഖിയാമതി യുറദ്ദൂന യുറദ്ദൂന ഇലാ അഷദ്ദിൽ ഇലാ മദ് മുൻഫസിൽ. മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇലാ അഷദ്ദിൽ അദാബ്. വമല്ലാഹു ബിഗാഫിലിൻ വമല്ലാഹു ബിഗാഫിലിൻ ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം. ബിഗാഫിലിൻ അമ്മ തൻവീന് ശേഷം അയൻ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ അമ്മ മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ തഅമലൂൻ അല്ല, തഅമലൂൻ ഐൻ വളരെയധികം ഐനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതിപ്പോവരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐൻ. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.
وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَ

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിൽ.
1: പീസ് ഖുർആൻ റേഡിയോ ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള അവാദൽ ജുഹനി. സൂറത്ത് ബഖറ ആയത്ത് 204 മുതൽ 218 വരെ.

മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് സലാഹൽ ബുദൈർ സൂറത്ത് ആലിമ്രാൻ ആയത്ത് 185 മുതൽ 186 വരെ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹർമേൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറ 204 മുതൽ 218 വരെയുള്ള വചനമാണ് കേട്ടത്. മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ആലിമ്രാൻ 185 മുതൽ 186 വരെ ഷെയ്ഖ് സലഹൽ ബുദൈർ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുട്ടിക്കാരികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഫജ്റിന്റെ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ജസാകല്ലാ ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഫജ്റിന്റെ പാരായ നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ, മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

ولد فإن كان لهن ولد فلكم الربع مما تركن

ولهن الربع مما تركتم إن لم يكن لكم ولد

ليجمعنكم إلى يوم القيامة لا ريب فيه

0: أولئك عسى الله أن يعفو عنهم وكان الله عفوا غفورا.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസ് ചുരുപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷേ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവങ്ങളെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور أضل على الحياة رحيما.
1: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണ
7: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
8: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
7: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
10: വചനം 1.
7: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
9: വൈലുൽ ലിൽ മുത്തഫിഫീൻ,
7: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
10: വചനം 2.
7: അല്ലദീന, യാതൊരു കൂട്ടർ. ഇതക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
9: അല്ലദീന ഇതക്താലു അലന്നാസ് യസ്തൗഫൂൻ,
7: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
10: വചനം 3.
7: വഇദാകാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
9: വഇദാകാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
7: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
10: വചനം 4.
7: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
9: അലായദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
7: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
10: വചനം 5.
7: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
9: ലിയൗമിൻ അളീം,
7: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
10: വചനം 6.
7: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
9: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
7: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
8: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അല്ലാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്:
2: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല.
8: അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ ജക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
10: വചനം 7.
7: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
9: കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ,
7: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
10: വചനം 8.
7: വമ അജറാക, നിനക്കു അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
9: വമ അദ്റാക മാ സിജ്ജീൻ,
7: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
10: വചനം 9.
7: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
9: കിതാബും മർഖൂം,
7: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
8: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
10: വചനം 10.
7: വൈലു യൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
9: വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ,
7: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
10: വചനം 11.
7: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
9: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
7: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
10: വചനം 12.
7: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
9: وما يكذب به إلا كل معتد أثيم.
7: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
10: വചനം 13.
11: ഇദ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ, ആയാതുന, നമ്മുടെ ആയത്തുകൾ, ഓല, അവൻ പറയും, അസാതീറു, പഴങ്കഥകളാണെന്ന്, അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
9: إذا تتلى عليه آياتنا قال أساطير الأولين.
7: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
8: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
10: വചനം 14.
7: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബെൽറോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അലാ കുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
9: കല്ലാ ബൽ റാന അലാ കുലൂബിഹിം മാ കാനു യക്സിബൂൻ.
7: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
10: വചനം 15.
7: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
9: كلا إنهم عن ربهم يومئذ لمحجوبون.
7: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
10: വചനം 16.
7: ثم إنهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
9: ثم إنهم لصالو الجحيم,
7: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
10: വചനം 17.
7: ثم يقال, പിന്നെ പറയപ്പെടും. هذا الذي, ഇതത്രേ. كنتم به, അതിനെ നിങ്ങളായിരുന്നു. تكذبون, വ്യാജമാക്കും.
9: ثم يقال هذا الذي كنتم به تكذبون.
7: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
8: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവന്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിന്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
6: പേസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്ക് വന്നേക്കാവുന്ന അബദ്ധങ്ങളും തെറ്റുകളും തിരുത്തപ്പെടേണ്ടതുണ്ട്. പാരായണം നിർവഹിക്കുന്നത് പൂർണാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുമ്പോഴാണ്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
12: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഇനി മുദ്ദസ്സിർ 53-ാമത്തെ ആയത്ത്. കല്ല ബല്ല ബല്ല, ആ രണ്ട് ലാമത്ത് തൊട്ട് വന്നുകൊണ്ട് ഒന്നിച്ച് ഉച്ചരിച്ചാൽ മതി. ബല്ല യഖാഫുനൽ ആഖിറ കല്ല മദ് മുംഫസിൽ ഇന്നഹു നൂൻ മുശദ്ദദ തദ്ക്കിറ ഇന്നഹു അവിടെ ചെറിയൊരു ഹു കഴിഞ്ഞിട്ട് അല്പം ചെറിയ മദ് ഫമൻ ഷാ നൂനുസാക്കിനു ശേഷം ഷീന് ഇഖ്ഫാ ഷാ മദ് മുത്തസിൽ ذكر أما يذكرون إلا أن يشاء الله إلا أن مد منفصل أن يشاء نون ساكنك الشاشم أن يشاء نون ساكن يا أن إدغام بغن يشاء مد متصل هو أهل التقوى وأهل المغفرة أتريل أقول دوادام أبقى سورة أوساني كيان

ഇനി ഏഴാമത്തായത്ത് ഇന്നലക്ക നൂൻ മുശദ്ദത നന്നായിട്ട് മണിക്ക. പിൻ വീണ്ടും നഹാർ സുബ്ഹാൻത തൻവിന് ശേഷം ത്വാ ഇഖ്ഫാ വദ്കുരി ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ലാ ഇലാഹ വദ് മുഫസിൽ വത്തഖിദുഹു വഖീല വക്കീല വസ്ബിർ അലാ മാ യഖൂലൂന വഹജ്റുഹും ഹജ്റൻ ജ തൻവിന് ശേഷം ജീമ ഇഖ്ഫാ ആണ് നന്നായിട്ട് മണിക്കാം.

0: ശരി, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാ അള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്.

0: എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ ദിവസേന നമുക്ക് കേൾക്കാനുള്ള അവസരം ലഭിക്കുകയാണ് മനഃപാഠം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 515 പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഹാമിദി.

0: മാഷാഅല്ലാ, മനപ്പാഠം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 515 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനപ്പാഠം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
0: പീസ് ഖുർആൻ റേഡിയോ, അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്, വഈദ് അഖദ്നാ മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഈദ് അഖദ്നാ, അഖദ്നാ, ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖകും, മീഥാഖകും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീഥാഖകും. ലാ തസ്ഫികൂന ദിമാഅകും, ദിമാഅകും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസകും, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസകും, സാക്കിന മീമിന് ശേഷം മീം, ഇത് ഗാമുത്തമാസിരൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്ദി ആയിരിക്കും, സാക്കിന നൂനിന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിന്ദി ആയിരിക്കും. സുമ്മ എന്നാവരുത്, സുമ്മ. അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട, വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ. അഖ്റർതും, വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന തഷ്ഹദൂൻ, തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻതും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും, ഇഖ്ഫാം ബിഗുന്ന ഹാഉലാഇ. ഇവിടെ രണ്ട് മദ്ദുണ്ട്, ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതുപോലെ തന്നെ ഹാഉലാഇ, ഇത് നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, വേറെ പദത്തിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ മദ്ദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അതാണ് ഹ ഉലൈ, ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന, തഖ്തുലൂന ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീനു ശേഷം മീം, ഇത് ഗംബിഗുന ഫരീഖം മിൻകും, മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന മിൻകും, ശേഷം മിൻകും മീമു സാക്കിനയ്ക്ക് ശേഷം മീം, ഇത് ഗാം മുതമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിങ്കുമിൻ മിന്തിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിന്തിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, തവാഹറൂന അലൈഹിം ബിൽ. സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫ ഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി. വൽ ഉദ്വാൻ, വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇയതുകും. സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. വഇയതുകും വഇയതുകും. നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വഇയതുകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ. മുഹറമുൻ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും. ഇഖ്റാജുഹും അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ. അയിന് ദാദ്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി وتكفرون ببعض ببعض ض ض ض ببعض فما جزاء مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൻ യഫഅലു സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. മൻ യഫഅലു മൻ യഫഅലു നൂനിനെ അവ്യക്തമാക്കി, അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന്ന. മൻ യഫഅലു ذلك منكم اخفام بغنا منكم الا خزي الا خزي في تنوين ശേഷം ഫ തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക് തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. اخفام بغنا خزي في الحياه الدنيا. ഇവിടെ തൻവീനി ശേഷം ഫ വരുമ്പോൾ ആഗുന്ന ഇദ്ഗാം പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യു ഫിൽ ഹയാതി ദുന്യ. ഇങ്ങനെ ഫിൽ ഹയാതി ദുന്യ ദുന്യ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുന്യ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുന്യ ويوم القيامة يردون يردون إلى أشد إلى مد منفصل مد الأكثر ما ألفين شاشم حمزة أدت بدتل نالا أنجو حركة قدر نيتاونا مد إلى أشد العذاب وما الله بغافل وما الله بغافل بغا غين تندير مغل باغم بغافل عما തൻവീന് ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ അമ്മ മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ തഅമലൂൻ അല്ല, തഅമലൂൻ അയിന്. വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതിപ്പോവരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിന്. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിദ്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
4: പഠനം എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ലർ പാരായണം നിർവഹിക്കുന്നത്.

حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب

ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുറാനിൽ നിന്നും സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ലറിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45 പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നമ്മളടുത്തതായി കാതോർക്കുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് മലയാളികൾ സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തു ഖലം 10 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്ന് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
7: വചനം 10, വാക്കർത്ഥം. ولا تطع നീ അനുസരിക്കുകയും ചെയ്യരുത്. കുല്ല ഹല്ലാഫിൻ അധികമായി സത്യം ചെയ്യുന്ന എല്ലാവരെയും അഥവാ ഒരാളെയും. മഹീൻ നിന്ദ്യനായ നിസ്സാരനായ.
8: ولا تطع كل حلاف مهين
7: അധികമായി സത്യം ചെയ്യുന്നവനും നിന്ദ്യനുമായ ഒരാളെയും നീ അനുസരിക്കരുത്. വചനം 11, വാക്കർത്ഥം. ഹമ്മാസ് കുത്തുവാക്ക് പറയുന്നവൻ, കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. മഷാഇൻ നടക്കുന്നവൻ, ബിനമീം ഏഷണിയുമായി.
8: ഹമ്മാസിൻ മഷാഇൻ ബിനമീം
7: കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും. വചനം 12, വാക്കർത്ഥം. മന്നാഇൻ തടസ്സമുണ്ടാക്കുന്ന അഥവാ മുടക്കം ചെയ്യുന്നവൻ. ലിൽ ഖൈർ നന്മയെ, നല്ല കാര്യത്തെ. മുഅ്തദിൻ അതിക്രമി, അതിരു കടന്നവൻ. അസീം മഹാപാപി.
8: മന്നാഇൽ ലിൽ ഖൈറി മുഅ്തദിൻ അസീം
7: നല്ല കാര്യത്തിന് തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും. വചനം 13, വാക്കർത്ഥം. ഉതുല്ലിൻ ക്രൂരൻ, ദുഷ്ടൻ. ബഅദദാലിക അതിനുശേഷം അഥവാ പുറമെ. സനീം കുപ്രസിദ്ധി നേടിയവൻ. വ്യഭിചാരപുത്രൻ അന്യകുടുംബത്തോട് ഒട്ടിച്ചേർന്നവൻ.
8: ഉതുല്ലിൻ ബഅദദാലിക സനീം
7: അതിനു പുറമെ ക്രൂരനും ദുഷ്കീർത്തി നേടിയവനും അഥവാ ശരിയായ പിതാവില്ലാത്തവനും. വചനം 14, വാക്കർത്ഥം. അങ്കാന അവൻ ആയതിനാൽ. ദാ മാലിൻ ധനമുള്ളവൻ. വബനീൻ മക്കളും അഥവാ പുത്രന്മാരും.
8: അങ്കാന ദാ മാലിൻ വബനീൻ
7: അതെ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ. വചനം 15, വാക്കർത്ഥം. ഇദാ തുത്ല ഓതിക്കൊടുക്കപ്പെടുന്നതായാൽ. അലൈഹി അവന്, ആയാതുന നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ദൃഷ്ടാന്തങ്ങൾ. കാല അവൻ പറയും. അസാത്വീർ പുരാണങ്ങൾ പഴങ്കഥകൾ. അൽ ഔവലീൻ പൂർവികന്മാരുടെ.
8: ഇദ തുത്ല അലൈഹി ആയാതുന ഖാല അസാത്വീറുൽ ഔവലീൻ
7: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ വേദലക്ഷ്യങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ പുരാണകഥകളാണ് അവ എന്ന്. വചനം 16, വാക്കർത്ഥം. സനസിമുഹു വഴിയെ അടുത്ത് നാം അവന് അടയാളം വെക്കും. അലൽ ഹുർത്തൂം, തുമ്പിക്കൈക്ക് അഥവാ മൂക്കിന്. വഴിയെ അവന് നാം ആ തുമ്പിക്കൈക്ക് അഥവാ നീണ്ട മൂക്കിന് അടയാളം വെച്ചേക്കും. വചനം 10 മുതൽ 16 വരെ വിശദീകരണം. അങ്കാനദ മാലിൻ വബനീൻ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ എന്ന വാക്യം ഏതിന് കാരണമായിട്ടാണ് നിലക്കൊള്ളുന്നതെന്ന് പരിശോധിക്കുമ്പോൾ അത് 2-3 പ്രകാരത്തിലാകുവാൻ സാധ്യത കാണാം. 1. 10-ാം വചനത്തിലെ ലാ തുത്യ, നീ അനുസരിക്കരുത് എന്ന നിരോധക്രിയയുമായി ബന്ധപ്പെട്ടതാവാം. മേൽ പ്രസ്താവിച്ച ദുർഗുണങ്ങളുള്ളവർ സ്വത്തും മക്കളും അധികമുള്ളവരാണെന്ന് വെച്ച് അവരെ അനുസരിച്ചു പോകരുത് എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. ഇതാണ് കൂടുതൽ വ്യക്തമായി തോന്നുന്നത്. 2. മേൽക്കണ്ട ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടായിത്തീരുവാനുള്ള കാരണമാവാം. അതായത്, ഇത്രയും നികൃഷ്ടമായ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകുവാൻ കാരണം അവർക്ക് കുറേ സ്വത്തും മക്കളും ഉണ്ടെന്നുള്ളതാണ്. 3. 15-ാം വചനത്തിലെ ഖാല, അവൻ പറയും എന്ന ക്രിയയുമായി ബന്ധപ്പെട്ടതുമാവാം. ചിലർ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേദവാക്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അത് പഴഞ്ചൻ വർത്തമാനമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു തള്ളുവാൻ കാരണം അവർക്ക് ധനവും മക്കളും ഉണ്ടെന്നുള്ളതാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജവും പഴഞ്ചനുമാക്കി തള്ളുന്ന ദുഷ്ടന്മാരുടെ 8-9 സ്വഭാവങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തുകാട്ടിയിരിക്കുന്നത്. അവയിലേതെങ്കിലും ഒന്നു മാത്രം ഒരാളിൽ ഉണ്ടായാൽ തന്നെ അതവനെ അങ്ങേയറ്റം ദുഷിപ്പിക്കുവാൻ പോരുന്നതാണെന്ന് കാണാം. എന്നിരിക്കെ എല്ലാം കൂടി ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം അവൻ പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപിയാണെങ്കിലും യഥാർത്ഥത്തിൽ പൈശാചിക സ്വഭാവിയായിരിക്കും. അവൻ നന്നായിത്തീരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് പിന്നെ അവകാശമില്ല. മാത്രമല്ല, അവനുമായി സഹവാസബന്ധം പുലർത്തുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ചെയ്യും. സ്ഥാനത്തും അസ്ഥാനത്തും സത്യം ചെയ്യുന്ന പതിവ് കളവു പറയുന്നവരുടെ ലക്ഷണമാകുന്നു. നേരായ കാര്യത്തിൽ പോലും അത്യാവശ്യഘട്ടത്തിലല്ലാതെ സത്യം ചെയ്യുന്നത് നന്നല്ല. അധികമായി സത്യം ചെയ്യാൻ മുതിരുന്നവരുടെ ഉദ്ദേശ്യം തങ്ങൾ പറയുന്ന കാര്യം ശ്രോതാവിനെക്കൊണ്ട് വിശ്വസിപ്പിക്കലായിരിക്കുമല്ലോ. തങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് വിശ്വാസമില്ലെന്ന് അവർക്കു തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. തുടർന്നു പറഞ്ഞിട്ടുള്ള ദുർഗുണങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം കാണുന്നില്ല. അതിനു പുറമെ കുപ്രസിദ്ധി നേടിയവനും ബഅദദാലിക സനീം എന്നുള്ള അവസാനത്തെ വിശേഷണം മേൽപ്പറഞ്ഞ എല്ലാ ദുർഗുണങ്ങൾക്കും മകുടം ചാർത്തുന്ന ഒന്നത്രേ. ഇബ്നു കസീർ റഹിമഹുല്ല പ്രസ്താവിക്കുന്നതുപോലെ, സനീം എന്ന വാക്കിൻ്റെ അർത്ഥം നീചത്വത്തിൽ കുപ്രസിദ്ധി നേടിയവൻ എന്നാണെങ്കിലും വ്യഭിചാരത്തിൽ ജനിച്ചത് നിമിത്തം സ്വന്തം തറവാടില്ലാതെ ഏതെങ്കിലും ഒരു തറവാട്ടിലെ വ്യക്തിയുമായി പിതൃപുത്രബന്ധം സ്ഥാപിക്കപ്പെട്ടവൻ അഥവാ ജാരസന്താനം എന്ന ഉദ്ദേശത്തിലാണ് ആ പദം അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ജാരസന്താനമായി ജനിച്ചത് അവൻ്റെ കുറ്റമല്ലെങ്കിലും ചീത്തയായ ബീജത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് മേൽ പ്രസ്താവിച്ചതുപോലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമായിരിക്കും. ഒരുപക്ഷേ പ്രകടമായില്ലെങ്കിലും അവനുള്ള കാലത്തോളം നീങ്ങിപ്പോകാത്ത ഒരു ദുഷ്കീർത്തിയാണല്ലോ അത്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെ ഇത് വലീദ് ബിൻ മുഗീറയെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നാലും അല്ലെങ്കിലും ശരി, ഇത്തരക്കാരെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും പാടില്ലെന്നത്രേ അള്ളാഹു ഈ വചനങ്ങളിൽ ഉപദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങളും സന്ദേശങ്ങളും ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവ പഴഞ്ചനാണെന്നും കെട്ടുകഥകളാണെന്നും പറഞ്ഞ് ധിക്കരിക്കുവാനും പരിഹസിക്കുവാനും ധാർഷ്ട്യം കാണിക്കുന്ന ഇത്തരക്കാരെ അടുത്ത ഭാവിയിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുകയും എല്ലാവർക്കും പരസ്യമായി കാണത്തക്ക വിധം സ്ഥിരമായ ഒരു അടയാളം അവരുടെ മുഖത്ത് അഥവാ മൂക്കത്ത് അടയാളപ്പെടുത്തി അപമാനിക്കുകയും ചെയ്യുമെന്ന് അവസാനമായി 16-ാം വചനത്തിൽ താക്കീത് ചെയ്യുന്നു. ആ നീണ്ട മൂക്ക് എന്ന അർത്ഥത്തിൽ പരിഹാസപൂർവ്വം പ്രയോഗിച്ചതത്രേ തുമ്പിക്കൈ അൽ ഹുർത്തൂം എന്ന വാക്ക്. വചനം 17, വാക്കർത്ഥം. ഇന്ന ബലൗനാഹും, നിശ്ചയമായും നാം അവരെ പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. കമാ ബലൗന, നാം പരീക്ഷണം ചെയ്തതുപോലെ. അസ്ഹാബൽ ജന്നത്തി, തോട്ടക്കാരെ. ഇദ് അഖ്സമു, അവർ സത്യം ചെയ്ത സന്ദർഭം. ലയസ്രി മുന്നഹ, നിശ്ചയമായും അവർ അത് മുറിച്ചെടുക്കും അഥവാ ഫലം പറിക്കും എന്ന്. മുസ്ബിഹീൻ, അവർ പ്രഭാതവേളയിലായിരിക്കെ.

നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. അതായത്, പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അത് അഥവാ തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം. വചനം 18, വാക്കർത്ഥം: വലാ യസ്തഥ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. 17-18 വചനങ്ങളുടെ വിശദീകരണം. ഈ വചനങ്ങളിൽ ഉദാഹരിച്ചു പറഞ്ഞ തോട്ടക്കാർ ഏതാണെന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ല. യമനിലുള്ള ഒരു തോട്ടക്കാരെപ്പറ്റിയാണെന്നും അറബികൾക്ക് അവരെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നുവെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണുന്നു. സംഭവത്തിൻ്റെ സാമാന്യ രൂപം ഇപ്രകാരമാകുന്നു: സദ്വൃത്തനും ഉദാരശീലനുമായിരുന്ന ഒരാളുടേതായിരുന്നു തോട്ടം. തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരംശം അദ്ദേഹം സാധുക്കൾക്ക് ദാനം കൊടുക്കുക പതിവായിരുന്നു. ഫലം പറിച്ചെടുക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി പാവങ്ങളും ദരിദ്രന്മാരും ഒരുമിച്ചുകൂടുമായിരുന്നു.

0: ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ. പീസ് റേഡിയോ 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ ദിവസേന നമുക്ക് കേൾക്കാനുള്ള അവസരം ലഭിക്കുകയാണ് മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 515 പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം അശ്ശേഖ് സഅദ് അൽ ഹാമിദി.

0: മാഷാഅല്ലാ, മനഃപ്പാഠം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 515 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സാദിൽ ഗാമിദി.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറ അൽ ബഖറ 91-92 വരെ. ഹാഫിദ് അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 91-92 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

പറയാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം വരാവുന്ന അബദ്ധങ്ങളും. വഇദ ഖീല ലഹും, വഇദ വഇദ ദാലിന്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈസ എന്ന രൂപത്തിൽ ഓതരുത്. വഇദ ഖീല ലഹും, ഖീല ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം, അത് കഴിഞ്ഞ് ചെറുനാക്ക്, ഖൈ ഖാ ഖീ ഖു അഖ്. വഇദ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്. ഇവിടെ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ അത് നീട്ടാവുന്ന മദ്ദാണ്. ബിമ അൻസല, ഇനി അൻസല സാക്കിന നൂന് ശേഷം സ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻസലല്ലാഹ് ഖാലു നുഅ്മിനു, നുഅ്മിനു എന്നല്ല നുഅ്മിനു, നുഅ്മിനു ബിമാ ഉൻസില. ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് മുൻഫസിൽ. ഉൻസില ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അലൈന, അയിൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അലൈന അലൈന വയക്ഫുറൂന, കാഫിന് സുക്കൂൻ, അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. ക കി കു അക് വയക് വയക്ഫുറൂന ബിമാ വറാഅഹ്. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മുത്തസിൽ വാജിബാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. വറാഅഹ് വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും, ഹാന് സുക്കൂൻ ഉള്ള ആ ഒരു രൂപം, ആ ഒരു ശബ്ദം കേൾക്കണം. വറാഅഹ് വറാഅഹ് വഹുവൽ ഹഖ് വഹുവൽ ഹഖ് ഖാഫ്. അതേപോലെ ഹാഉം ഖാഫ് എല്ലാം മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫും ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഹഖ് വഹുവൽ ഹഖ് മുസദ്ദിഖൻ, മുസ എന്ന് സ്വാദ്, സീനിനെ കൊണ്ട് സ്വാദ് പറയരുത്, സ്വാദാണ്. മുസദ്ദിഖൻ മുസദ്ദിഖൻ ലിമ മുസദ്ദിഖൻ, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖൻ ലിമ മഅഹും ഖുൽ ഫലിമ തഖ്തുലൂന ഖുൽ ഖുൽ ഫലിമ തഖ്തുലൂന. ഖാഫിനെ ഖൽഖല ചെയ്യണം, അഥവാ ശരിക്കും കേൾക്കണം. തഖ്തുലൂന അൻബിയാ, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അൻബി അൻബി. ശേഷം ഇവിടെ മദ് മുത്തസിലാണ്, അൻബിയ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ. അൻബിയ അല്ലാഹി മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ് ഇഖ്ഫാം ബിഗുന്ന, അതോടൊപ്പം ഖാഫ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ൽ മിൻ ഖബ്ലു ഖബ്ലു ബാഇനെ ഖൽഖല ചെയ്യണം. ഇൻ കുൻതും, ഈ രണ്ട് മണിക്കലും ഇഖ്ഫാം ബിഗുന്നയാണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇൻ കുൻതും മുഅ്മിനീൻ, ഇവിടെ മുഅ്മിനീൻ സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമു തമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം കുൻതും മുഅ്മിനീൻ. അടുത്ത ആയത്തിൽ വലഖദ് വലഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ജാഅകും മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ജാഅകും മൂസ, മീമുസാക്കിനക്ക് ശേഷം മീമ് ഇദ്ഗാമു തമാസിലൈൻ, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൂസ ബിൽ ബയ്യിനാതി സുമ്മ തഖദ്തും, സുമ്മ സുമ്മ അല്ല സീനല്ല, സുമ്മ നമ്മുടെ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് സുമ്മ. മീമിന് ശബ്ദുണ്ട്, മണിക്കണം സുമ്മ.
സാക്കിന നൂന് ശേഷം മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ് നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം ബഅദിഹി വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂന് ശേഷം ത എന്ന അക്ഷരം അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ ളാലിമൂൻ വഅൻതും ളാലിമൂൻ അല്ല ളാലിമൂൻ എന്നാണ് അധികം ആളുകളും പറയുക, അങ്ങനെയല്ല. ഇസ്തിഅലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തഹ്സീൻ ഖുർആൻ പഠന പദ്ധതി സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. തഹ്സീനിൽ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുട്ടിക്കാരികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഫജ്റിൻ്റെ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ജസാകല്ലാ ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഫജ്റിന്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ് പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം. ഖത്മുൽ ഖുർആൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്. അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണ് ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷര മികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അല്ലാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
8: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഏറ്റവും പ്രയോജനകരമായ ഈ എപ്പിസോഡിലൂടെ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 58 വചനം ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ജാഫർ സലഫി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 58 വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 57 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് 58 ആയത്ത് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

بغير ما اكتسبوا

0: اكتسبوا فقد احتملوا بهتانا وإثما مبينا.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കും അല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 58-ാമത്തെ വചനത്തിൻ്റെ പാരായണ പഠനം. ക്ലാസ് എടുത്തത് ബഹുമാനിയായ ജഅഫർ സലഫി.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ലർ പാരായണം നിർവഹിക്കുന്നത്.

يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب

الله واعلموا أن الله بكل شيء عليم.